നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് കൊല്ലവർഷം 1201 മേടമാസം 28 2026 മെയ് 11 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 57:32. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സുസ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ ഇന്നലെ ചേർന്ന യോഗം തെരഞ്ഞെടുത്തു. അണ്ണാ DMK ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുവാൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും A വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 പേരും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠന ഉപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻറ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകത്തിൻ്റെ പ്രക്ഷേപണം ഇന്ന് രാത്രി 9:30. മോഹൻലാൽ മുഖ്യകഥാപാത്രത്തിന് ശബ്ദം നൽകുന്ന തിരുവനന്തപുരം നിലയത്തിൻ്റെ ദൈവത്തിൻ്റെ മനമാര് കണ്ടു എന്ന നാടകമാണ് ഇന്ന്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയിൻസിനെ തോൽപ്പിച്ചിരുന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പങ്കെടുക്കും.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

തൃപ്തി എന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യമാണ്. Enough is a moving target. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരിയല്ലേ? ഹലോയും ഗുഡ് മോർണിംഗ് ഒന്നും പറയാതെ എന്താലോചിക്കാൻ അല്ലേ? ഹലോ ബഡീസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ബെഡ് കോഫി. ഇന്നത്തെ ബെഡ് കോഫി ഷോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. 7 മണി വരെയാണ് നമ്മുടെ സമയം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതിനെ പറ്റി ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ. Enough is a moving target. ഇങ്ങനെ ഈ രീതിയിലൊന്ന് ചിന്തിച്ചേ, എപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള അത്രയും പണം ഉണ്ടാകുന്നത്? കിട്ടുന്തോറും ഇനിയും വേണം, ഇനിയും വേണമെന്നായിരിക്കില്ലേ സാധാരണഗതിയിൽ വരുന്ന ചിന്ത? അതുപോലെ തന്നെ വേണ്ടത്ര സമയം, വേണ്ടത്ര സ്വാധീനം, ആവശ്യമുള്ളത്രയും

0: സ്നേഹം, ബഹുമാനം, അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന സംഗതികളോടൊക്കെ ഇനഫ് മതി എന്ന് പറയാൻ അല്പം മടിയൊക്കെ കാണും. അതുകൊണ്ടാണ് തൃപ്തി എന്നത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യമാണ് എന്ന് പറയുന്നത്. ഓക്കെ, പുതിയ ഒരു ജോലി കിട്ടുക, നല്ലൊരു ജോലി, അതുപോലെ ഒരു കാറ് വാങ്ങിക്കുക, വീട് വയ്ക്കുക, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തീർച്ചയായും സന്തോഷമായിരിക്കും. ആ സന്തോഷം കുറച്ചു കാലം നീണ്ടു നിൽക്കും. പിന്നെ പതിയെ പതിയെ ആ പുതുമയും സന്തോഷവും ആവേശവും ഒക്കെ മങ്ങാൻ തുടങ്ങും. അപ്പോഴാണ് തൃപ്തി എന്ന് പറയുന്ന സംഗതി നീങ്ങാൻ തുടങ്ങുന്നത്. യെസ്, ശാശ്വതമായ സംതൃപ്തി തരും എന്ന് വിചാരിച്ച സന്തോഷങ്ങളുടെയൊക്കെ തിളക്കം മങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ചലിക്കുന്ന തൃപ്തിയുടെ ഇരകളാണ്. പ്രശസ്ത പ്രസാധകനായ ആൽഫ്രഡ് ഇ ന്യൂമാൻ ഒരിക്കൽ പറഞ്ഞു, മിക്കവാറും ആളുകൾക്ക് എന്താണ് അവർക്ക് ശരിക്കും വേണ്ടത് എന്ന് തിരിച്ചറിവില്ല. അത് കിട്ടിയിട്ടില്ല എന്ന് മാത്രം അറിയാം, എന്താണ് വേണ്ടതെന്നറിയില്ല. ആഗ്രഹിക്കുന്നതോ ആവശ്യമുള്ളതോ ആയ പലതും ലഭിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുള്ള ഈ സമൂഹത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതായത്, അസംതൃപ്തി എന്നത് നമ്മുടെയൊക്കെ ഒരു സവിശേഷതയാണ് എന്ന് വേണമെങ്കിൽ പറയാം. വേണ്ടത് നേടിയെടുക്കാനുള്ള കഴിവുണ്ട്, എന്നാൽ നേടിയെടുത്തതിൽ തൃപ്തിപ്പെടാനുള്ള കഴിവില്ലായ്മ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ എന്നാൽ മെറ്റീരിയൽ പൊസഷൻസ്, ഭൗതികമായ സാധനങ്ങൾ, വീട്, വാഹനം, മറ്റ് സൗകര്യങ്ങൾ ഇവയൊന്നുമല്ല എന്നത് ശരിയാണ്. പക്ഷേ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി കുറച്ചെങ്കിലുമൊക്കെ നമുക്കുള്ള അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന ഈ വസ്തുക്കളിൽ നിന്നും കിട്ടുന്നുണ്ട്. അത് മാത്രം അടിസ്ഥാനപ്പെടുത്തി സന്തോഷിക്കാൻ നിൽക്കുന്നതാണ് പ്രശ്നം. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിച്ചാലും ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കുള്ളതിൽ, നമുക്ക് കിട്ടിയതിൽ ഏറ്റവും സന്തോഷിക്കുക, അത് ആസ്വദിക്കുക എന്നതാണ് തൃപ്തി കൈവരാൻ വേണ്ട മാർഗം. അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആകെ കൺഫ്യൂഷനായ രാവിലെ തന്നെ. സാറല്ല, വിട്ടേക്ക്, നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പോൾ രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്സ് എൻജോയ് ചെയ്തോളൂ. യു വിത്ത് ബെറ്റ് കോഫി.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെറ്റ് കോഫി.

0: ലാംഗ്വേജ് ആൻഡ് ഐഡന്റിറ്റി ആർ സോ ഫണ്ടമെന്റലി ഇന്റർട്വൈൻഡ്. യു പീൽ ബാക്ക് ഓൾ ദ ലെയേഴ്സ് ഇൻ ടേംസ് ഓഫ് വാട്ട് വി വെയർ ആൻഡ് വാട്ട് വി ഈറ്റ് ആൻഡ് ഓൾ ദ തിങ്സ് ദാറ്റ് മാർക്ക് അസ് ആൻഡ് ഇൻ ദി എൻഡ് വാട്ട് വി ഹാവ് ആർ ഔർ വേർഡ്സ്. ഭാഷയും വ്യക്തിത്വവും അടിസ്ഥാനപരമായി വളരെയധികം കൂടി പിരിഞ്ഞു കിടക്കുകയാണ് എന്ന് പറയാം. നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് വേണ്ട, നമ്മളെ നമ്മളാക്കുന്ന എന്തും ഓരോ പാളി പോലെ അടർത്തി മാറ്റി നോക്കിയാൽ അവസാനം അവശേഷിക്കുന്നത് നമ്മുടെ വാക്കുകളായിരിക്കും, നമ്മുടെ ഭാഷ. പുലിറ്റ്സർ പ്രൈസ് വിന്നറായ ബ്രിട്ടീഷ് അമേരിക്കൻ എഴുത്തുകാരി ജുംബ ലഹരി പറഞ്ഞിരിക്കുന്നതാണ്. നീലാഞ്ജന സുദേഷ്ണ എന്നതാണ് ഫസ്റ്റ് നെയിം കേട്ടോ ഇവരുടെ. എഴുതുന്നത് പക്ഷേ വിളിപ്പേരായ ജുംബ ലഹരി എന്ന പേരിലും. ഇവരുടെ പേരൻസ് ഇന്ത്യക്കാരാണ്, ബംഗാളിൽ നിന്നുള്ളവരാണ്. പേരേട്ടാൽ മനസ്സിലാവൂലേ. ഓക്കെ, ആദ്യം ബ്രിട്ടനിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും ചേക്കേറിയതാണ് അവർ പേരൻസ്. ജുംബയ്ക്ക് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയത് 2000s കേട്ടോ. ഇന്റർപ്രിറ്റർ ഓഫ് മാലഡീസ് എന്ന ചെറുകഥാ സമാഹാരത്തിനായിട്ടാണ്. പലരും വായിച്ചു കാണും അത്. ഇതുണ്ടല്ലോ പുള്ളിക്കാരിയുടെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി കളക്ഷനുമായിരുന്നു. ഓക്കെ, 2003 ഫസ്റ്റ് നോവൽ പുറത്തിറങ്ങി, ദ നെയിം സേക്ക് എന്ന പേരിൽ. ഈ നോവൽ ഇതേ പേരിൽ തന്നെ മീര നായർ സിനിമയാക്കി, തബു, ഇർഫാൻ ഖാൻ ഇവരൊക്കെ അഭിനയിച്ച സിനിമ. 2008 അടുത്ത ഷോർട്ട് സ്റ്റോറി കളക്ഷൻ അൺഎക്കസ്റ്റംഡ് ഏർത്ത്, അതാണ് പേര്. അതും ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ വന്നു. പിന്നീട് എഴുതിയ നോവൽ ദ ലവ് ലാൻഡ്, ഇതുണ്ടല്ലോ ബുക്കർ പ്രൈസിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു. ശേഷം ജുംബ ലഹരി ഇറ്റലിയിലേക്ക് താമസം മാറി. അവിടെ ചെന്നിട്ട് ഇറ്റാലിയൻ ഭാഷയിലും ചെറുകഥകളും നോവലുകളും എഴുതി. പ്രിയപ്പെട്ടവരെ, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ് ആണ്. മൂന്നാമത്തെ ഭാഗത്ത് എന്തൊക്കെ പറയുമെന്ന് കേൾക്കാം രണ്ട് പാട്ടുകൾക്ക് ശേഷം.
1: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.
1: ഒരു രാത്രി കൊണ്ട് വിജയമുണ്ടായി ധനം സമ്പാദിച്ചവർ ഇല്ല. വിജയത്തിനുള്ള വിത്തുകൾ പാകുക, സ്നേഹത്തോടെ പരിപാലിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, അതിൻ്റെ ഫലം വരും, വിജയത്തിൻ്റെയും സമ്പത്തിൻ്റെയും രൂപത്തിൽ വരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് കണക്ട് ചെയ്ത് ഒരു നാടോടി കഥ കേട്ടോളൂ. സ്നേഹം, സമ്പത്ത്, വിജയം, ഇവരാണ് ഈ കഥയിലെ നായകന്മാർ. ആൻഡ് ഇത് ബെറ്റ് കോഫിയുടെ തേർഡ് സെഗ്മെന്റ്. പുറത്ത് ആരുടെയോ സംസാരം കേൾക്കുന്നത് പോലെ വീട്ടമ്മ പതിയെ വാതിൽ തുറന്നു. ശരിയാണ്, മുറ്റത്ത് മൂന്ന് വൃദ്ധന്മാർ നിൽക്കുന്നു, താടിയൊക്കെ വളർത്തി ആകെ ക്ഷീണിച്ച മട്ടിൽ. പ്രായമുള്ള ആ മനുഷ്യർ ദാഹിച്ചും വിശന്നും നിൽക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ വീട്ടമ്മയ്ക്ക് ദയ തോന്നി. പാവങ്ങൾ. മൂന്ന് പേരോടും പുള്ളിക്കാരി അകത്തേക്ക് വരാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാനായി. അവർ പക്ഷേ അകത്ത് ചെന്നില്ല, പകരം ഒരു ചോദ്യം ചോദിച്ചു, ഭർത്താവ് വീട്ടിലുണ്ടോ എന്ന്. ഇല്ല, ജോലിക്ക് പോയിരിക്കുകയാണ്, വൈകിട്ട് എത്തൂ, ആ സ്ത്രീ പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ കാത്തു നിൽക്കാം, അദ്ദേഹം വരട്ടെ, എന്നായി താടിക്കാരായ വൃദ്ധന്മാർ. ഹൈ, ഇവരെന്ത് മനുഷ്യർ, വിശപ്പുള്ളപ്പോൾ വന്നു കയറി ആഹാരം കഴിക്കുന്നതിന് പകരം ഭർത്താവ് വരാൻ കാത്തു നിൽക്കുന്നു. എന്തെങ്കിലും ആവട്ടെ എന്ന് പതിയെ പറഞ്ഞുകൊണ്ട് വീട്ടമ്മ അകത്തേക്ക് പോയി. വൈകിട്ട് വീട്ടുകാരനെത്തിയപ്പോൾ ആ മൂന്ന് പേര് പുറത്തിരിക്കുന്നു. അയാൾ അമ്പരപ്പോടെ അവരെ നോക്കി, എന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല, നേരെ അകത്ത് നിന്ന് ഭാര്യയോട് കാര്യം തിരക്കി. അവർ പറഞ്ഞത് കേട്ടപ്പോൾ ഇദ്ദേഹം

അദ്ദേഹത്തിൻ്റെയും മനസ്സലിഞ്ഞു. അയ്യോ കഷ്ടം, ഇത്രയും നേരം വിശന്നിരിക്കുമായിരുന്നു അവര്. ഇങ്ങനെ പറഞ്ഞ് പുറത്തിറങ്ങി ആ വൃദ്ധരെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് അകത്തേക്ക് വരില്ല. ഏ, അതെന്താ? വീട്ടുകാരന് അത്ഭുതം. അപ്പോൾ വൃദ്ധൻ വിശദീകരിച്ചു കൊടുത്തു, ദാ അദ്ദേഹം വിജയം, ഇദ്ദേഹം സമ്പത്ത്, ഞാൻ സ്നേഹം. ഞങ്ങളിൽ ആരാണ് ഉള്ളിലേക്ക് വരേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് പറഞ്ഞോളൂ. വീട്ടുകാരൻ വേഗം അകത്ത് കയറി ഭാര്യയോട് ഈ വിവരം പറഞ്ഞു. ഒപ്പം തൻ്റെ ആഗ്രഹവും കൂടി പറഞ്ഞു, സമ്പത്തിനെ വിളിക്കാം അകത്തേക്കെന്ന്. വീട്ടിൽ സമ്പത്ത് നിറയട്ടെ. അതിനോട് അത്ര യോജിപ്പ് തോന്നിയില്ല ഭാര്യയ്ക്ക്. പുള്ളിക്കാരിക്ക് വിജയം അകത്ത് വരണമെന്നാണ് താല്പര്യം. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവരുടെ 10 വയസ്സുകാരൻ മകൻ. അവൻ പതിയെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് സ്നേഹത്തെ ക്ഷണിക്കാകത്തേക്ക്, നമ്മുടെ വീട് സ്നേഹം കൊണ്ട് നിറയട്ടെ. മകൻ അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും തോന്നി അതാണ് ശരിയെന്ന്. അവര് അത് ഉൾക്കൊണ്ടു, പുറത്ത് ചെന്ന് സ്നേഹത്തെ ആദരവോടെ അകത്തേക്ക് ക്ഷണിച്ചു. സ്നേഹം പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ മറ്റേ രണ്ടുപേരും പുറകെ എഴുന്നേറ്റു. ഇത് കണ്ട് അമ്പരന്ന് നിന്ന വീട്ടുകാരോട് സമ്പത്തും വിജയവും ഇങ്ങനെ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ ക്ഷണിച്ചത് സ്നേഹത്തെയാണ്, പക്ഷേ സ്നേഹമുള്ളിടത്ത് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. നിങ്ങൾ വിളിച്ചത് ഞങ്ങളിൽ ഒരാളെ ആയിരുന്നെങ്കിൽ, സമ്പത്തിനെയോ വിജയത്തിനെയോ ആയിരുന്നെങ്കിൽ ആ ഒരാൾ മാത്രമേ വരുമായിരുന്നുള്ളൂ. യെസ് ബഡീസ്, ദ മെസ്സേജ് ഇസ് ലൗഡ് ആൻഡ് ക്ലിയർ. സ്നേഹമുള്ളിടത്ത് വിജയവും സമ്പത്തും താനേ വന്നുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ ആ ക്വാട്ടനോട് ഈസി ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു കഥയല്ലേ? വിജയത്തിനുള്ള വിത്തുകൾ പാകുക, സ്നേഹത്തോടെ പരിപാലിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, അതിൻ്റെ ഫലം വരും വിജയത്തിൻ്റെയും സമ്പത്തിൻ്റെയും രൂപത്തിൽ. സോ നിറയട്ടെ നമ്മുടെ മനസ്സും വീടുകളും സ്നേഹം കൊണ്ട്. ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ടു യു ഫ്രം റെയിൻബോ FM ആൻഡ് ബെറ്റ് കോഫി.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നത് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിലേക്കാണ്. ഇവിടെ എന്താണ് പറയാൻ പോകുന്നത്? ഇതാ കേട്ടോളൂ. ഒരു ചെറിയ കുട്ടി കഷ്ടിച്ച് 10 വയസ്സ് പ്രായം കാണും. അവൻ ഒരു വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അമ്മ അവനെ അവരുടെ വാനിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ട്രക്ക് സ്റ്റോപ്പ് സിഗ്നലിനടുത്ത് നിർത്തിയത്. സ്റ്റീവ് റോമൻസിൻ്റെ ദ ബോയ് ഇൻ ദ വീൽ ചെയർ എന്ന ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ദാറ്റ് ഇസ് ഒരു ലേഖനമാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, പിന്നീട് ആ കുട്ടിയെ വാനിലേക്ക് കയറ്റാൻ അമ്മ പാടുപെടുന്നതായി സ്റ്റീവ് കണ്ടു. തൻ്റെ വലിയ ട്രക്കിലിരുന്ന് അയാൾ താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീൽ ചെയറിലിരിക്കുന്ന ആ കുട്ടി മുകളിലേക്ക് നോക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. അവൻ്റെ കഴുത്ത് നിവരുന്നുണ്ടായിരുന്നില്ല. അടുത്തു വന്ന് നിന്ന ഭീമാകാരമായ ട്രക്ക് ശരിക്കും കാണാനുള്ള കൗതുകത്തിൽ അവൻ വീണ്ടും പരിശ്രമിച്ചു. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് കഴുത്ത് ചലിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. പിന്നെ ദൃഷ്ടി മേൽപോട്ടാക്കി അവൻ നോക്കി. ആ സമയം അവൻ്റെയും സ്റ്റീവ് റോമൻസിൻ്റെയും കണ്ണുകൾ ഏതാനും നിമിഷത്തേക്ക് ഉടക്കി. എന്നാൽ അയാൾക്ക് ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ആ കാഴ്ച സ്റ്റീവിനെ അത്രമാത്രം വിഷമിപ്പിച്ച് കളഞ്ഞിരുന്നു. ശരീരത്തിൻ്റെ ചലനശേഷിയെ കാര്യമായി ബാധിക്കുന്ന ഏതോ അസുഖമാണ് ആ കുട്ടിക്കെന്ന് സ്റ്റീവിന് മനസ്സിലായി. അപ്പോഴേക്കും ഗ്രീൻ സിഗ്നൽ വന്നു. അയാൾ ട്രക്ക് മുന്നോട്ടെടുത്തു. അതേസമയം തന്നെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയും ചെയ്തു. റൈറ്റ്, ഏറെ നാളുകളായി സ്റ്റീവ് റോമൻസ് നിരാശയിലായിരുന്നു. ഒന്നിനും ഒരു തൃപ്തിയും ഇല്ല. ജീവിതത്തിലും ജോലിയിലുമൊക്കെ പരാതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല സുഹൃത്തുക്കളുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കൂടുതലാണ് എന്ന് അയാൾ വിശ്വസിച്ചു. ഈ കുട്ടിയെ കണ്ടപ്പോൾ പക്ഷേ അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ആരുടെയും സഹായം കൂടാതെ ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല. ഇഷ്ടമുള്ള ദിശയിലേക്ക് തലതിരിച്ച് നോക്കാനും കഴിയുന്നില്ല. കൊച്ചുകുട്ടിയല്ലേ, മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി കളിക്കാൻ അവനും തോന്നുന്നുണ്ടാവില്ലേ? അവനെക്കുറിച്ച് ആലോചിക്കും തോറും താൻ എത്ര ഭാഗ്യവാനാണ് എന്ന് സ്റ്റീവിന് തോന്നി. ആരോഗ്യമുണ്ട്, ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കാനും നടക്കാനും ഓടാനും ഒക്കെ കഴിയും. കൂടാതെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ആവശ്യമുള്ള അടിസ്ഥാന സംഗതികളെല്ലാം ഉണ്ട്. ജീവിതം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് പോലും സാധിക്കാതെ വീൽ ചെയറിലിരിക്കുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ സ്റ്റീവിൻ്റെ പരാതികൾ എങ്ങോ പോയി. ഇതാണ് ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കം. യെസ്, സ്വന്തം ജീവിതം മറ്റുള്ളവരുടേതുമായി കമ്പയർ ചെയ്യുന്ന സ്വഭാവം നമുക്കില്ലേ? പിന്നില്ലേ?

പക്ഷേ മിക്കവാറും ഈ താരതമ്യം നടക്കുന്നത് ആഗ്രഹമുള്ളതും എന്നാൽ നമ്മുടെ പക്കൽ ഇല്ലാത്തതോ നമ്മെക്കൊണ്ട് സാധിക്കാത്തതോ ആയ സംഗതികൾ ഉള്ളവരുമായിട്ടായിരിക്കും. ആ താരതമ്യം അവരുമായിട്ടായിരിക്കും. അത് ശരിയല്ലേ? എന്തുണ്ടെങ്കിലും പരാതിപ്പെടാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. ഇതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശ്രദ്ധ എപ്പോഴും സ്വന്തം കാര്യങ്ങളിൽ, സ്വന്തം ബുദ്ധിമുട്ടുകളിൽ മാത്രമാവുന്നതാണ്. അപ്പോഴെന്തു സംഭവിക്കും? നമ്മുടെ വിഷമം കൂടും. സോ മറ്റുള്ളവരുടെ സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ ആളുകളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുക, കൂടെ നമുക്കുള്ള നന്മകളെയും ഓർക്കുക. പരാതിപ്പെടാൻ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാവും. എന്നാൽ നന്ദിയോടെ സ്മരിക്കാൻ അതിലിരട്ടി അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അത് മറക്കാതിരിക്കണം. സ്റ്റീവ് റോമൻസിന് ആ കുട്ടിയെ കണ്ടപ്പോഴാണ് ഇതെല്ലാം മനസ്സിലായത്, അല്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞത്. നമുക്ക് അതൊന്ന് ചിന്തിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ.

0: നീ അവിടെ സ്മരിക്കാൻ അതിലിരട്ടി അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, അത് മറക്കാതിരിക്കണം. സ്റ്റീവ് റോമൻസിന് ആ കുട്ടിയെ കണ്ടപ്പോഴാണ് ഇതെല്ലാം മനസ്സിലായത്, അല്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞത്. നമുക്ക് അതൊന്ന് ചിന്തിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, അല്ലേ? അതെ. അപ്പോൾ അത്തരം ചിന്തകൾക്കായി വഴി വെട്ടിയിട്ടിട്ട് നമ്മൾ ഇന്നത്തേക്ക് പിരിയുകയാണ്. നാളെ രാവിലെ ഇതേ സമയം വീണ്ടും ബെഡ് കോഫിയിൽ മീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ നല്ലൊരു ദിവസത്തെ ആശംസയുമായി, ദിസ് ഇസ് സുരേഷ് കാഞ്ഞിരക്കാട് സൈനിങ് ഓഫ് ഫ്രം ബെഡ് കോഫി. ബട്ട് മോർ ടു കം, സോ കീപ് ലിസ്ണിംഗ് ടു റെയിൻബോ എഫ് എം, യുവർ ബെസ്റ്റ് പ്ലേസ് ഫോർ എന്റർടൈൻമെന്റ്.
1: Musically yours, FM Rainbow 107.5. Stay tuned.

0: തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്, 3 മണിക്ക് വിവിധ് ഭാരതി പ്രോഗ്രാം ഡൽഹി റിലേ, വൈകിട്ട് 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 7:25 മലയാളത്തിൽ വാർത്തകൾ, 8 മണിക്ക് ഇസൈ തെൻട്രൽ, 9 മണിക്ക് ശ്രുതിലയം, 11 മണിക്ക് ഹിന്ദി വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ, 11:05 ഇംഗ്ലീഷ് വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. ഇതാണ് ഇന്നത്തെ റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്നത്തെ പ്രോഗ്രാമുകൾ. സോ നമുക്ക് പോകാം, സ്വാഗതം കൊച്ചിയിലേക്ക്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5, മ്യൂസിക്കലി യോഴ്സ്.
2: Musically yours.

സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പാട്ടുകളും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബെഡ് കോഫി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 7 മണിക്ക് പഴയകാല ചലച്ചിത്ര ഗാനങ്ങളുടെ പാട്ടുകൾ ഉൾപ്പെടുത്തിയുള്ള സ്വാഗതം കൊച്ചിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സാണ് ഈ പ്രോഗ്രാമിലേക്കുള്ള പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നത്. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ 7:15 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 സവാരി ടൈം, 10 മണിക്ക് വാട്സപ്പ്, 11 മണിക്ക് ഡൂ യു നോ, 12 മണിക്ക് യുവർ ചോയ്സ്, 12:50 മലയാളത്തിൽ വാർത്ത.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 6:56 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്വാഗതം കൊച്ചി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞല്ലേ. അപ്പോൾ ഇന്നത്തെ ആരാണ്, നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ആരാണ് എന്നറിയണ്ടേ? യെസ്, എറണാകുളം പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള PS സുധീന്ദ്രൻ കത്തിലൂടെ അയച്ചു തന്ന മനോഹരമായിട്ടുള്ള പഴയകാല ഗാനങ്ങളാണ് നിങ്ങൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ പാട്ടുകളുടെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങ് പഴയ പാട്ട് മുതൽ ഒരു 70s 78 വരെയുള്ള പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ആ ഒരു പാട്ട് കേട്ടു, കുമാരസംഭവം എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1969 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. ONV കുറുപ്പിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി KJ യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈ ഇന്നത്തെ പാട്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കേട്ട് മനസ്സിൽ പതിഞ്ഞ കുറേ പാട്ടുകൾ, അത് വീണ്ടും വീണ്ടും കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പാട്ടുകൾ. ഇനി ഈ പാട്ടുകൾ കത്തിലൂടെ അയച്ചു തന്ന അദ്ദേഹം ശരിക്കും എന്താ പറയുന്നത്, പാട്ടുകളിങ്ങനെ ഓരോ പഴയ വർഷം മുതൽ ഇങ്ങനെ ഒരു ക്രോണോളജിക്കൽ അങ്ങനെ എഴുതി 70s വരെ ആക്കി, ശരിക്കും ഒരു എക്സലിൽ പ്രിൻ്റ് എടുത്ത് നമുക്ക് തന്നതുപോലെയാണ് കത്തുകൾ അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ പാട്ടിലേക്ക് പോകാം. സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് പോകുന്നത്. 1977 ഈ സത്യവാൻ സാവിത്രി എന്ന ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, റെയിൻബോ FM കൊച്ചി 107.5. അപ്പോൾ പള്ളുരുത്തി സ്വദേശിയായ PS സുധീന്ദ്രൻ്റെ പാട്ടുകളോടൊപ്പം ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ, കിരൺ ബേബി.

സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആകുമ്പോൾ കിരണ ഇന്ന് ചോദ്യവും ഉത്തരങ്ങളും ഒന്നുമില്ലേ എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ദാ വരുന്നു ഇന്നത്തെ ക്ലൂ. 11-ാമത്തെ പാട്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ക്യാപ്റ്റൻ ജോഷുവയും ജോസ് തോട്ടനും ചേർന്ന് തയ്യാറാക്കിയ കഥയ്ക്ക് മുതുകുളം രാഘവൻ പിള്ളയും പൊൻകുന്നം വർക്കിയും കൂടി സംഭാഷണമെഴുതിയതാണ് ഈ ചിത്രം. അതുപോലെ തന്നെ വയലാർ രാമവർമ്മ രചിച്ച ഗാനങ്ങൾ ജി ദേവരാജൻ സംഗീതം നൽകി. ദേവരാജൻ, കെ എസ് ജോർജ്, ശാന്ത പി നായർ, കുമാരേശൻ, എം എൽ വസന്തകുമാരി, വസന്ത ഗോപാലകൃഷ്ണൻ, ഗുരുവായൂർ രാജൻ, ശ്രീധർ എന്നിവരായിരുന്നു പിന്നണി ഗായകർ. പ്രേം നസീർ, പത്മിനി, ടി എസ് മുത്തയ്യ, പി എ തോമസ് എസ് പി പിള്ള, ജോസ് പ്രകാശ് ഇവരൊക്കെയായിരുന്നു മുഖ്യ കഥാപാത്രങ്ങൾ. സത്യൻ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഈ ചിത്രം, ഏതാണ് ആ ചിത്രത്തിൽ നിന്നുള്ള പാട്ട് എന്നാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. റോമിയോ എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് പോകുന്നത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. കെ ജെ യേശുദാസ് പാടിയ പാട്ട്.

0: ആശിനിക്കുറി ചിന്തിന ശങ്ക ന്യായബന്ധുവ പുള്ളപ്പോ ന്യായബന്ധുവ പുള്ളപ്പോ ഇന്നും നിയമജ്ഞാനം നൽകി
1: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
2: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
3: അപ്നേ സേ ഊപ്പർ കാ ജോ സ്റ്റുഡന്റ് ഹേ ഹംസേ ജ്യാദാ ഹോഷിയാർ ഹേ ഉസ്കോ കഹോ മേ 5-10 മിനിറ്റ് മേരേ സാഥ് ബൈഠോ മുജേ ബതാഓ മേ യേ സോച് രഹാ ഹൂം ഠീക് ഹേ ക്യാ.
2: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM കൊച്ചി 107.5.

7 മണി കഴിഞ്ഞിട്ട് 22 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അങ്കത്തട്ട് എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് പോകുന്നത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃതപർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ

0: നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച രണ്ട് പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
1: സംവിധാൻ നിർമ്മാതാവിനെ സംവാദ് മര്യാദ ഓർ സന്തുലൻ തീനോക്കോ ബനായ രക്കണക്ക് ബഹോത് അച്ഛേ തരീക്കെ എക് സ്പിരിറ്റ് കെ സാർ സംവിധാൻ കോ ലിഖ ലോക്തന്ത്ര കി മജബൂതി ടക്രാവ് സെ നീ ഹെ ബൽക്കി സംസ്ഥാഗത് സന്തുലൻ ഓർ പാരസ്പരിക് മര്യാദാവോ സെ ഹി ഹോത്തി ഹെ ഓർ ജബ് മേ പാരസ്പരിക് മര്യാദ കി ബാത് കർത്ത ഹൂ തബ് ഇസ്കി സ്പിരിറ്റ് കെ രൂപ മേ ഹമാരെ സംവിധാൻ നെ സ്വീകൃതി കൈ ജഗേ പേ ദി.
0: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ മൂന്നാം തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരുരാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ രണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 wicketsനാണ് പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 7 wicket നഷ്ടത്തിൽ 166

0: റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 വിക്കറ്റ് നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയിന്റ്സിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: യുദ്ധം 3rd മാസത്തിലേക്ക് കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊക്കാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃതപർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3rd സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: മോദിജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
3: പരീക്ഷ ഏക ഐസ അവസര ഹൈ ഔർ പരീക്ഷ കെ ലിയേ ഹെൽദി കോമ്പിറ്റീഷൻ കി ഭാവന ഹമാരി തയ്യാരി കോ ഔർ ബെഹ്തരീൻ ബനാതി ഹൈ.
2: NCPCR ആയോജിത് കർ റഹാ ഹൈ പരീക്ഷ പർവ്, ജിസ്കെ ലൈവ് സെഷൻ കെ ദൌരാൻ ആപ് പരീക്ഷ സേ സംബന്ധിത് പ്രശ്ന എക്സ്പേർട്ട് സേ പൂച്ച് സക്തേ ഹൈ, ജോ കി 23 അപ്രൈൽ സേ 23 മൈ തക് ചലേംഗേ. അധിക ജാൻകാരി കെ ലിയേ www.ncpcr.gov.in പർ ലോഗിൻ.

സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റും 47 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സ്വാഗതം കൊച്ചിയാണ്. കൂടെയുള്ളത് കിരൺ ബേബിയാണ്. ഇന്നത്തെ ഈ പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത് പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള PS സുധീന്ദ്രനാണ്. അദ്ദേഹം അയച്ചു തന്ന ഒരുപിടി മനോഹര ഗാനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1972 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. വയലാർ

സാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് കുറച്ചു മുമ്പ് കേട്ട ആ ഒരു പാട്ട് പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1973 പുറത്തിറങ്ങിയ ചിത്രത്തിലെ പാട്ടാണ് ഇത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി പി സുശീല പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇത് ഒന്നും കൂടാതെ ഞാൻ നിങ്ങളോട് ഒരു രണ്ട് മൂന്ന് ക്ലൂ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 11-ാമത്തെ പാട്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ക്യാപ്റ്റൻ ജോഷുവായും ജോസ് തൊട്ടാനും ചേർന്ന് തയ്യാറാക്കിയ കഥയ്ക്ക് മുതുകുളം രാഘവൻ പിള്ളയും പൊൻകുന്നം വർക്കിയും കൂടിയാണ് സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത്. 1-ാമത്തെ ക്ലൂ ആണത്. രണ്ടാമത്തെ ക്ലൂ, വയലാർ രാമവർമ്മ രചിച്ച ഗാനങ്ങൾ ജി ദേവരാജൻ സംഗീതം നൽകി. ദേവരാജൻ, കെ എസ് ജോർജ്, ശാന്ത പി നായർ, കുമരേശൻ, എം എൽ വസന്തകുമാരി, വസന്ത ഗോപാലകൃഷ്ണൻ, ഗുരുവായൂർ രാജൻ, ശ്രീധർ എന്നിവരായിരുന്നു ഇതിലെ പിന്നണി ഗായകർ. പ്രേം നസീർ, പത്മിനി, ടി എസ് മുത്തയ്യ, പി എ തോമസ്, എസ് പി പിള്ള, ജോസ് പ്രകാശ് ഇവരൊക്കെയായിരുന്നു ഇതിലെ പ്രധാന നടി നടന്മാർ. സത്യൻ ഈ ഒരു സിനിമയിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ പലർക്കും ആ ക്ലൂ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എന്താണ് പറയുന്നത്, ആ ഒരു സിനിമ ഏതാണെന്നും ആ ഒരു പാട്ട് ഏതാണെന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, ഈ ചിത്രം പുറത്തിറങ്ങിയത് 1955. അപ്പോൾ ഇനി ചിത്രം ഏതാണെന്നും പാട്ട് ഏതാണെന്നും കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? വേഗം കമൻ്റ് ചെയ്തോളൂ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക്.

0: സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റും 9 സെക്കൻഡുമാകുമ്പോൾ ഇന്നത്തെ നമ്മളുടെ ലിസ്ണറിനെ വിളിക്കേണ്ട ആ ഒരു സമയമായിരിക്കുകയാണ്. അദ്ദേഹം നമ്മളുടെ കൂടെ ലൈനിലുണ്ട്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ് സംസാരിക്കുന്നത്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഓക്കെ, സുധീന്ദ്രൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? മഴയൊക്കെ ഉണ്ടോ അവിടെ? നന്നായിട്ട്
1: മഴയില്ല. മഴയില്ല.
0: മഴയില്ല. ഹലോ, കേക്കുന്നുണ്ടോ? എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉള്ള പോലെ. റോഡിൽ കൂടെ വണ്ടി പോകുന്നതുകൊണ്ടാണോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: ആ പറയൂ, വീട്ടിലെ വിശേഷങ്ങളും നമ്മുടെ പള്ളിരുത്തി വിശേഷങ്ങളും. അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി എത്തും. അല്ല,
1: അരമണിക്കൂർ വേണം.
0: അരമണിക്കൂർ വേണം. ഓക്കെ. ആ ഇനി മകന്റെ മകളുടെ ഒക്കെ പേരെന്താണ്?
1: മകൻ ശ്രീരാഗ്.
0: ശ്രീരാഗ്. ആ മകള്?
1: മകള് രാജശ്രീ.
0: ധനശ്രീ.
1: രാജശ്രീ.
0: ആ ഓക്കെ. അപ്പോ ഉണ്ടല്ലോ, ഈ അടിപൊളി പാട്ടുകളാണ് ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ സ്വാഗതം കൊച്ചിയിൽ കേൾക്കുന്ന പാട്ടുകളാണെങ്കിൽ പോലും ഈ പാട്ടുകളെല്ലാം ഒരുമിച്ചാക്കിയിട്ട് അതിനെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഓർഡർ അനുസരിച്ച് അതായത് ഇയർ അനുസരിച്ച് അതിനെ ക്രമീകരിച്ച് നല്ല മനോഹരമായിട്ട് അതിനെ അലൈൻമെന്റ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത്. ആ കൊറേ സമയം എടുത്ത് കാണൂലേ ഈ പാട്ട് കണ്ടുപിടിക്കാൻ എത്ര സമയമെടുത്തു? ആ അതാണ് പ്രത്യേകത. ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി.
1: ഭൂരിഭാഗവും
0: ദേവരാജന്റെയാണ്. ഞാനൊരു ക്ലൂ ഒക്കെ കൊടുത്തിട്ട് ഒരു പാട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഏതാണെന്ന് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഓർക്കണില്ല. ആ പഴയൊരു സിനിമയാണ്, 1955 പുറത്തിറങ്ങിയ സിനിമയാണ്. ഓർക്കണില്ല. ഓക്കെ, ഭാര്യയുടെ പേരെന്താണ്? കേട്ടില്ല. ഭാര്യയുടെ പേരെന്താണ്?
1: ഭാര്യയുടെ പേര് സുലോചന.
0: സുലോചന. ആ നിങ്ങള് രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നോ?
1: നിങ്ങളെക്കൂടാണ് വീട്.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങള് രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നോ?
1: അല്ലല്ലല്ല, ഞാൻ വൈഫ് ഹൗസ് വൈഫ് ആണ്. ഞാൻ മോഡേൺ ബ്രെഡിലെ ടൈപ്പിസ്റ്റ് ആയിരുന്നു.
0: മോഡേൺ ബ്രെഡില്. ഓക്കെ ഓക്കെ. എടപ്പള്ളിയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ റിട്ടയർ ജീവിതം ഇങ്ങനെ ആസ്വദിക്കുകയാണ്?
1: ആസ്വദിക്കുന്നു. 86 വയസ്സല്ലേ?
0: ആ 86 വയസ്സിലും നമ്മളിങ്ങനെ ആരോഗ്യത്തോടുകൂടി നടക്കുന്നില്ലേ? ആ അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനിയും ഇതുപോലെ തന്നെ ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോട്ടെ. ഇനിയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ്, 6-7 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള കത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു തരിക.
1: തീർച്ചയായിട്ടും.
0: ആ ഓക്കെ. പിന്നെ എന്തെങ്കിലും ഡെഡിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, ഇത് കേൾക്കുന്നവർക്ക്
0: എല്ലാവർക്കും.
1: ആകാശവാണിയിലെ എല്ലാ സ്റ്റാഫിനും.
0: ആ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന ആളാണോ?
1: അല്ലല്ലല്ല, എന്റെ ചെറിയ ഫോണാണ്.
0: ആണല്ലേ, ചെറിയ ഫോണാണുള്ളത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്നും നോക്കാൻ പറ്റത്തില്ല.
1: നമ്മളുടെ

0: ലിസണേഴ്സ് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാട്ടുകളെ
1: ആ
0: കുറിച്ച്. ആ ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു ഇത്തരത്തിലുള്ള നല്ലൊരു കത്ത് അയച്ചതിനും നല്ല പാട്ടുകൾ സെലക്ട് ചെയ്തതിനും. ഓക്കെ, അപ്പോൾ ഇനിയും ആ ആ ഒരു 6ഓ 7ഓ മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ ഒരു നല്ല കത്ത് അയക്കുക.
1: ആ
0: ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ ഒരു കിടുക്കാച്ചി കത്ത്. ഓക്കെ, അപ്പോൾ വേഗം അയക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇനി ഇങ്ങനെ കത്തെഴുതാൻ ആഗ്രഹമുള്ളവർക്ക് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ അഡ്രസ്സ് ഇതാണ്, ആകാശവാണി സ്വാഗതം കൊച്ചി, ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കൊച്ചി 21 ഈ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. അതുപോലെ തന്നെ FM Rainbow Inbox@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കും നിങ്ങൾക്ക് അയക്കാം. ഇത് കൂടാതെ വാട്സപ്പിലേക്കും നിങ്ങൾക്ക് അയക്കാം. ഏത് സംഭവത്തിലേക്ക് അയച്ചാലും നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഇപ്പം വാട്സപ്പിലൂടെയാണ് അയക്കുന്നതെങ്കിൽ സ്വാഗതം കൊച്ചി എന്ന ഹെഡിങ് കൊടുക്കണം, നിങ്ങളുടെ പേരെഴുതണം, നിങ്ങളുടെ സ്ഥലം എഴുതണം, നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതണം. തുടർന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ എഴുതി കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്യേണ്ടത് 8547341075 എന്ന ഫോൺ നമ്പറിലേക്കാണ്, വാട്സപ്പ് നമ്പറിലേക്കാണ്. അപ്പോൾ വേഗം വേഗം നിങ്ങൾ ഇങ്ങനെ സ്വാഗതം കൊച്ചിയിലേക്കുള്ള നിങ്ങളുടെ പാട്ടുകൾ വേഗം വേഗം അയച്ചുകൊള്ളുക. സമയം 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആകുമ്പോൾ പഞ്ചവൻകാട് എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ P. സുശീല പാടിയ പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്.

കാലം മാറുന്നു എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. കെ എസ് ജോർജ്, കെ പി എ സി സുലോചന എന്നിവർ ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പം നമ്മളുടെ ആ ക്ലൂവൊക്കെ തന്ന പാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. 11-ാമത്തെ പാട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇന്ന് ക്ലൂ ഇത്തിരി ടഫായിരുന്നു. പാട്ട് ഇത്തിരി മീൻസ് പാട്ട് കണ്ടുപിടിക്കാൻ പലർക്കും പറ്റിയില്ല. പക്ഷെ പലരും ചിത്രമേതാണ് എന്ന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പാർട്ടിസിപ്പൻസ് വളരെ കുറവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചിത്രത്തിലേക്ക് പോകാം. 1959 പുറത്തിറങ്ങിയ ചതുരംഗം എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇനി വരാൻ പോകുന്നത്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. കെ എസ് ജോർജും ശാന്ത പി നായരും ചേർന്ന് പാടിയ നമ്മളുടെ ക്ലൂ ഉൾപ്പെടുത്തിയ ആ പാട്ട് ദാ വരുന്നു.

വാടാമലർത്തിയേ, ഇല്ലേ വാടാമലർത്തിയേ.

സോങ് സൂപ്പർ ഹിറ്റ് ഷോ സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

സമയം 8 മണി കഴിഞ്ഞ് 14:03 ആകുമ്പോൾ ഇത്രയും സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് സ്വാഗതം കൊച്ചിയാണ്. പഴയകാല ഗാനങ്ങൾ ഇന്ന് നമുക്ക് അയച്ചു തന്നത് എറണാകുളം പള്ളുരുത്തി സ്വദേശിയായ PS സുധീന്ദ്രനാണ്. അദ്ദേഹം കത്തിലൂടെ അയച്ചു തന്ന പാട്ടുകളാണ് കേട്ടത്. അപ്പോൾ ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ സ്വാഗതം കൊച്ചിയുമായി ഇത്രയും സമയം കൂടെയുണ്ടായിരുന്നത് കിരൺ ബേബിയാണ്. വാർത്തകൾക്ക് ശേഷം കേൾക്കാം യൂട്ടിലിറ്റി വാർത്തകൾ, അതിന് ശേഷം സവാരി ടൈം. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്ലി യോഴ്സ്.

0: at the AFC Under-17 Women's Asian Cup in Suzhou today. A win will seal India's qualification for the FIFA Under-17 Women's World Cup, marking the country's first ever qualification to a FIFA World Cup on merit in women's football. On the other hand, in men's football, India suffered a 3-0 defeat to Uzbekistan in the second Group D match of the AFC Under-17 Asian Cup in Jeddah yesterday. With this, India's hopes for qualifying for the FIFA Under-17 World Cup ended. And now for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Saira. All newspapers have widely covered the swearing-in ceremony of actor-turned-politician Vijay, as also the news related to evacuations on the cruise ship hit by hantavirus. Hindustan Times headlines, Vijay sworn in, vows new beginning for Tamil Nadu. While the Tribune says Thalapathy Vijay dons new role as Tamil Nadu boss, promises only one power centre. Hemanta, elected NDA leader, to take oath as Assam chief minister tomorrow, writes the Hindu. The same paper also quotes the new Bengal CM Suvendu Adhikari in its headline, Era of Trust Starts, says Suvendu ahead of cabinet meet. PM Modi urges citizens to cut fuel use, revive COVID-era measures, writes the Pioneer. The Statesman reports, six new ministers inducted into Chief Minister Yogi ministry in UP, two others promoted. The Hindu, in an editorial titled Cost to Access, writes that the cost of accessing medical care remains high. The Union Labour Ministry has announced that it will provide a free annual health checkup to workers aged 40 years or more. Commendable though the initiative is, its success is not guaranteed. At present, only 31 crore of 94 crore workers are on the eSHRAM portal, whose integration with ESIC is still in its early stages in many states. The program does not address the opportunity costs of accessing healthcare, forcing workers to continue contending with lost wages. And finally, Indian women's recurve team stuns China at the Archery World Cup to win gold in Shanghai, writes the Statesman. A proud moment indeed for Indian sports. And with that, it's back to you, Saira.
0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi urges citizens not to buy gold for a year, reduce fuel consumption and conserve foreign exchange amid the West Asia crisis. Prime Minister Modi to participate in Somnath Amrit Parv in Gujarat today to also inaugurate Sardar Dham Hostel in Vadodara. Assam Governor invites Hemant Biswa Sarma to form new government in the state. Uttarakhand administration urges Chardham Yatra pilgrims and tourists to remain alert and travel safely amid adverse weather conditions. US President Donald Trump rejects Iranian response to US peace proposal as totally unacceptable. And in football, India to take on host China in crucial quarterfinal match in AFC Under-17 Women's Asian Cup in Suzhou today. And with that, we end the morning news. Have a great day.
2: News, views, entertainment. This is Rainbow FM 107.5. Musically yours.
3: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും ആകുമ്പോൾ ചില യൂട്ടിലിറ്റി ന്യൂസിലേക്ക് നമ്മൾ പോവുകയാണ്. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 മാസ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് അക്കോമഡേഷൻ ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST കോഴ്സുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക എന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യത കോഴ്സ് പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. May 25 വരെ ഫൈനില്ലാതെ രജിസ്റ്റർ ചെയ്യാം. 25-നകം രജിസ്ട്രേഷൻ സാധ്യമാകാത്തവർക്ക് May 26 മുതൽ June 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും June 5 മുതൽ June 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. 4-7 തുല്യതയ്ക്ക് ഫീസില്ല. സാക്ഷരതാ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ചെല്ലാൻ ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകളിൽ ഫീസ് അടയ്ക്കാവുന്നതാണ്. പ്രവേശനം സംബന്ധിച്ച് വിശദാംശങ്ങൾ പ്രോസ്പെക്ടസ്, കോഴ്സ് കലണ്ടർ, അപേക്ഷാ ഫോം ചെല്ലാൻ

തുടങ്ങിയവ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തിലെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതായി അപേക്ഷ ക്ഷണിക്കുന്നു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ 15 മെയ് വരെ നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെൻറ്റർ ഫോർ ഇ ലേണിംഗ് സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 മെയ്ന് ആരംഭിക്കുന്ന കോഴ്സിൻ്റെ ദൈർഘ്യം 6 മാസമാണ്. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താല്പര്യമുള്ളവർ www.celku എന്ന വെബ്സൈറ്റിൽ ഈ കൃഷി പഠന പാഠശാല മുഖേന രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് celku@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് മെയില് ചെയ്ത് ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയിലെ അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പാദന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നുണ്ട്. 2026 മെയ് 11 മുതൽ 15 വരെ കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ വെച്ചാണ് പരിശീലനം നടക്കുന്നത്. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ training@rubberboard.org എന്ന ഇമെയിൽ ഐഡിയിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട യൂട്ടിലിറ്റി വാർത്തകൾ. അപ്പോൾ ഇനി നമുക്ക് സവാരി ടൈമിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

സമയം 8:40 ആകുമ്പോൾ സവാരി ടൈമുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ കൂടെ ചേരുകയാണ് കിരൺ ബേബി. അപ്പോൾ നമ്മൾ ഒരു യാത്രയിലാണ്, എവിടെയെങ്കിലും മണ്ടേയാണല്ലോ, രാവിലെ തന്നെ ഓഫീസിൽ പോകാനുണ്ടാകും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു വീട് സന്ദർശിക്കാനുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള യാത്രകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242-8101 ആണ്, 0484242-8101. പിന്നെ വീട്ടിലിരുന്ന് ആരും വിളിക്കരുത് നിങ്ങൾ. അതുപോലെ ഞാൻ മുറ്റത്ത് കൂടുതൽ നടക്കുകയാണ്, അപ്പോൾ ഞാനൊരു യാത്രയിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടും ആരും വിളിക്കരുത്. നിങ്ങൾ റിയലായിട്ട് ഒരു യാത്രയിലാണ് എങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242-8101 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് യാത്രാവിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഈ അടുത്ത് പോയ ട്രിപ്പിനെ കുറിച്ചൊക്കെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളൊരു ട്രിപ്പാണ് പോകുന്നതെങ്കിൽ ആ കാര്യവും നിങ്ങൾക്ക് വിളിക്കാം, വിളിച്ചിട്ട് സംസാരിക്കാം. പിന്നെ മാക്സിമം നിങ്ങൾ മൊബൈൽ റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളി പാട്ടുകളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സവാരി ടൈമിലൂടെ.

0: 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആകുമ്പോൾ സവാരി ടൈമിലെ ആദ്യത്തെ കോളർ നമ്മളോട് കൂടെ ചേരുകയാണ്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ആരാണ്, എവിടെ നിന്നാണ്, എങ്ങോട്ടേക്കാണ് യാത്ര? ഓക്കെ, എങ്ങോട്ടേക്കാണ്? അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എക്കോ വരുവാണോ? ഇപ്പൊ ശരിയായോ? സംസാരിക്കുന്ന വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ റെഡിയായോ? പക്ഷെ നമുക്ക് വളരെ ക്ലിയർ ആണ്. ദേ, ഞങ്ങൾക്ക് നല്ല ക്ലിയർ ആണ്, ഒരു പ്രശ്നവുമില്ല. ഇതാരാണ് സംസാരിക്കുന്നത്? ആരാണ്?

0: സുലൈ അയിനിക്കോട്. ഓക്കെ, പിന്നെ മലപ്പുറത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ പെയ്യുന്നുണ്ടോ നന്നായിട്ട്?
1: മഴ അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ പെയ്തു. ഇങ്ങനെ വന്നിട്ട് മുഖം കാണിച്ചു പോയി.
0: ആ, മുഖം കാണിച്ചു പോയി. ഓക്കെ,
1: ചൂടിന്റെ പ്രശ്നം, വെള്ളത്തിന്റെ കുറച്ച് പ്രശ്നം,
0: അതൊക്കെ പരിഹരിച്ചു മഴ. ആ, ഓക്കെ. അപ്പോ നല്ല ചൂടായിരുന്നോ ഈ വർഷം?
1: നല്ല ചൂടായിരുന്നു, ഭയങ്കര ചൂടല്ല, സാധാരണ ചൂട് കാലത്ത് ചൂടല്ല ഉണ്ടാവുക.
0: അതുകൊള്ളാം.
1: മഴക്കാലത്ത് മഴയും പെയ്യണം, അപ്പോഴാണ് കാലാവസ്ഥ നല്ല രീതിയിൽ, അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം പോയി. ചൂടുകാലത്ത് തണുപ്പ് വന്നു കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം ആയി മാറില്ല.
0: ഓക്കെ, മിടുക്കൻ. ഓക്കെ, അപ്പോ എങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത്?
1: വണ്ടൂർ പട്ടണത്തിലേക്ക് പോകണം.
0: മലപ്പുറത്ത് നിന്ന് വള്ളൂർ പട്ടണം.
1: വള്ളൂർ പോകാൻ ഒരു 7 കിലോമീറ്റർ, വീട്ടിൽ നിന്ന് കറക്റ്റ് പോകാണ്ട് 8 കിലോമീറ്റർ. വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ
0: 8 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഓക്കെ, ബ്ലോക്ക് ഒക്കെ ഉള്ള സ്ഥലമാണോ അത്? ബ്ലോക്ക് ഒക്കെ കിട്ടുന്ന സ്ഥലമാണോ? റോഡ് ബ്ലോക്ക് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണോ? ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട്
1: 3 ബൈപ്പാസ് ഉണ്ട്.
0: അപ്പൊ ടൗണില് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് അല്ലെ? ഓക്കെ. ഓക്കെ, അപ്പോ ഈ അയിനിക്കോട്ട് നിന്ന് കണ്ണൂർക്ക് പോവാണ്.
1: വണ്ടൂര്.
0: ഓക്കെ, 16 കിലോമീറ്ററേ ഉള്ളൂ നിലമ്പൂരിലേക്ക്. ഓക്കെ, അപ്പോ ഈ നിലമ്പൂർ തേക്ക്, ആ സംഭവങ്ങളൊക്കെ അവിടെ, മീൻസ് ആ ഭാഗത്തേക്കൊക്കെ, തേക്കിൻ തോട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ടോ? ഓക്കെ. ആ, അപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫോണില് അനുഭവപ്പെട്ടു തുടങ്ങി, റേഞ്ചിന്ന് അങ്ങ് മാറി തുടങ്ങി എന്ന് തോന്നുന്നു. ഹലോ. ആ, റേഞ്ചിൽ നിന്ന് മാറി തുടങ്ങി എന്ന് തോന്നുന്നു. കേൾക്കുന്നില്ലേ? അങ്ങനെയാണോ തോന്നുന്നേ? ഓക്കെ. അപ്പോ നമുക്കൊന്ന് പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: ഇതാ വരുന്ന പാട്ട്.

0: ായിരിക്കാണ്. നിങ്ങളൊരു യാത്രയിലാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും ഒന്ന് സഞ്ചരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന് പറയുന്ന നമ്പറാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ദൂരയാത്ര നടത്താനായിട്ട് ഒരു ട്രിപ്പൊക്കെ, ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഒരു ട്രിപ്പൊക്കെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് 14 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന ഒരു കാലാവസ്ഥാ പ്രവചനം വന്നിട്ടുണ്ട്, മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഹലോ, ഹലോ, ഇല്ല, രക്ഷയില്ല. എന്തായാലും ആ കോള് ഡ്രോപ്പായി പോയിരിക്കുകയാണ്. നമുക്ക് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 12, 13, 14 തീയതികളിൽ തെക്കൻ തമിഴ്നാട് തീരം, മാന്നാർ കടലിടുക്ക്, കന്യാകുമാരി, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലെ ഈ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ തുടരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉടൻ തിരിച്ചെത്തണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും സഞ്ചാരത്തിന് പോകുന്ന സമയത്ത് ഇങ്ങനെ മഴയൊക്കെ വരാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഹലോ, ഹലോ, ഹലോ, ഹലോ, ഇതാരാണ്? ഹലോ, കേട്ടില്ല. ആ, എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഹലോ,
0: ഹലോ, കേൾക്കുന്നില്ലേ? ആ, എങ്ങോട്ടേക്കാണ് യാത്ര? ഭയങ്കര സൗണ്ട് വരുന്നോ? ഓക്കെ, നമുക്കൊരു രണ്ട് പാട്ട് കഴിഞ്ഞിട്ട് കേട്ടു നോക്കാം, എന്നിട്ട് തിരിച്ചു വിളിക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്കൊരു രണ്ട് പാട്ടുകൾക്ക് ശേഷം, രണ്ടല്ല 3 പാട്ടുകൾക്ക് ശേഷം വീണ്ടും കാണാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: സമയം 9 മണിക്കഴിഞ്ഞ് 22 മിനിറ്റായിരിക്കുകയാണ്. അങ്ങനെ തിങ്കളാഴ്ച പ്രഭാതത്തിൽ നിങ്ങൾ ഒരു യാത്രയിലാണ് എങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരാൾ നമ്മളുടെ കൂടെയുണ്ട്. ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്.
0: ആ, ഇത് ആരാണ് വിളിക്കുന്നത്?
1: ഇത് അജി മനോജ്.
0: അജി മനോജ്, എവിടെന്നാണ് വിളിക്കുന്നത്? ആ, ആ റേഡിയോ അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയിലാണെങ്കിൽ അതിന്റെ വോളിയം കുറച്ച് വെച്ചേ.
1: കുറച്ച്
0: കുറച്ചോ?

0: ശരിക്കും കുറച്ചോ?
1: കുറച്ച്.
0: ഓക്കെ, ആ എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞങ്ങള് കലമശ്ശേരി രാജഗിരി കോളേജിലോട്ടാണ്. ഓക്കെ,
0: അവിടത്തെ ടീച്ചേഴ്സ് ആണോ?
1: അല്ല അല്ല, അവിടെ ഒരു ബിടെക്കിന് അഡ്മിഷന് വേണ്ടി പോവുകയാണ്.
0: ആ, ബിടെക്കിന് അഡ്മിഷന് വേണ്ടിട്ട് പോവുകയാണ്. ഓക്കെ, മകനാണോ മകളാണോ? മകനാണോ മകളാണോ? അനിയന്റെ മകന് വേണ്ടിട്ട് പോവുകയാണ്. ആ ഓക്കെ, അവിടെ ആരെങ്കിലും പരിചയം ഉണ്ടോ?
1: ഇല്ല, ആരെ പരിചയമൊന്നുമില്ല. നമ്മളവിടെ പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്.
0: പോകുന്നു, അത്രേ ഉള്ളൂ. എവിടെ നിന്നാണ് വരുന്നത്?
1: ക്ലിയർ ആയില്ല.
0: എവിടെ നിന്നാണ് വരുന്നത്? കേൾക്കുന്നുണ്ടോ? എവിടെ നിന്നാണ് വരുന്നത്? ഓ, നോർത്ത് പറവൂരിൽ നിന്ന് കളമശ്ശേരിയിലേക്ക്. ഓക്കെ, പിന്നെ ഈ നോർത്ത് പറവൂർ ടു കളമശ്ശേരി യാത്ര എങ്ങനെയുണ്ട്? ബ്ലോക്ക് ഒക്കെ ഉണ്ടോ? ഹലോ, ഡ്രൈവ് ചെയ്തുകൊണ്ടാണോ സംസാരിക്കുന്നത്? ആ, ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഉണ്ടല്ലോ, ചിലപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നോണ്ടായിരിക്കാം ചിലപ്പോ റേഞ്ച് കംപ്ലൈന്റ്. ഓക്കെ, ഇപ്പം കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പോ എങ്ങനെയുണ്ട് നോർത്ത് പറവൂർ ടു കളമശ്ശേരി പോകുന്ന വഴിയിലുള്ള യാത്ര എങ്ങനെയുണ്ട്? ബ്ലോക്ക് ഒക്കെ ഉണ്ടോ?
1: ബ്ലോക്ക് നമുക്ക് കൂനമാവ് വന്നപ്പോ കുറച്ച് ബ്ലോക്ക് കിട്ടി.
0: ആ,
1: ഇപ്പൊ അവിടെ വർക്ക് അടക്കാണല്ലോ, റോഡിന്റെ വർക്ക് അടക്കാണ്.
0: ആ,
1: അപ്പൊ നമ്മൾ അതുകൊണ്ട് മേത്താനം വഴി ഏരൂര് കേറി കണ്ടെയ്നർ റോഡ് കട്ട് ചെയ്ത് അങ്ങനെ കളമശ്ശേരിക്ക് പോകാനുള്ള പ്ലാനാണ്.
0: ഓക്കെ, ആ അപ്പോ എന്തായാലും യാത്ര അടിപൊളിയാകട്ടെ. യാത്ര ഉദ്ദേശം എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. അപ്പോ ഏത് പാട്ടാ വേണ്ടത്? പാട്ട് ആലോചിച്ചില്ല. എന്നാ എന്നാ അടിപൊളി പാട്ട് ഒരെണ്ണം ഞാനങ്ങ് പ്ലേ ചെയ്യാം.
1: ഒരു ഫാസ്റ്റ് സോങ് എന്തെങ്കിലും ഇട്ടോ.
0: ഫാസ്റ്റ് സോങ്? ആ, കുറച്ച് ഫാസ്റ്റ് സോങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.
1: ഓക്കെ,
0: അപ്പോൾ 9 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആകുമ്പോൾ നമ്മളുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ ഈ കളി കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ഈ ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ ഈ തോടിലും പുഴയിലും കനാലിലുമൊക്കെ കുളിക്കാൻ ഇറങ്ങുന്ന ഒരു പതിവുണ്ട് അല്ലേ? ശരിക്കും ഇത്തരം ഒരു പതിവ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നല്ലതല്ല എന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം പലർക്കും നീന്തൽ അറിയത്തില്ല, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും വെള്ളത്തിന് വെച്ച് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കുമ്പോൾ മാതാപിതാക്കൾ അത് അറിഞ്ഞിട്ടില്ല, അവരോട് പറയാതെയായിരിക്കും എല്ലാ കുട്ടികളും ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെ വെള്ളത്തിലിറങ്ങാനായിട്ട് പോവുകയാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ അത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അപരിചിതമായ സ്ഥലങ്ങൾ, അതായത് നിങ്ങൾ സ്ഥിരം കുളിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഈ ഇപ്പോൾ നിങ്ങളൊരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇറങ്ങുന്ന പുഴ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അപരിചിതമായ സ്ഥലങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അവിടെയൊന്നും നിങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കരുത്. പക്ഷേ ആ ഭംഗിയൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കാം. അതുപോലെ ഒഴുക്ക് കൂടുതലുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തതുകൊണ്ട് ചിലപ്പോൾ നീരൊഴുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒഴുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നീന്താനായിട്ട് ഒരിക്കലും ഇറങ്ങരുത്. അതുപോലെ തന്നെ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലത്തും നിങ്ങൾ ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ പാറകൾ പലതും വഴുവഴുപ്പ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഴയുള്ളപ്പോൾ ഒരിക്കലും, മഴ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ നിങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളൊരു പുഴയിലൊക്കെ ആണെങ്കിൽ ഒഴുക്കിൻ്റെ വ്യതിയാനം കൂടാനായിട്ടോ കുറയാനായിട്ടോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നീന്തൽ വശമില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒരിക്കലും ഇങ്ങനെ വെള്ളത്തിലോ അങ്ങനെയുള്ള സംഭവങ്ങളിലോ ഒന്നും ഇറങ്ങരുത്. നിങ്ങൾ നന്നായി നീന്തൽ പഠിച്ചിട്ട് മാത്രമാണ് വെള്ളത്തിൽ ഇറങ്ങുക.

ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിലിറങ്ങരുത്. അത് നിങ്ങൾക്ക് വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കും. പിന്നെ സാധാരണ കാണുന്നത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓടി വന്നിട്ട് തലയും കുത്തി വരും, ഒറ്റ ചാട്ടം അങ്ങ് ചാടും. യെസ്, ഇങ്ങനെ തലയും കുത്തി ചാടരുത് എന്നാണ് പറയുന്നത്. കാരണം ചിലപ്പോൾ അടിയിൽ ചെളിയൊക്കെ ആണെങ്കിൽ പൂണ്ടുപോയാൽ പിന്നെ അങ്ങോട്ട് പൊങ്ങി വരാൻ പാടായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളും മുതിർന്നവരുമെല്ലാം നീന്തൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നൊരു സജഷൻ കൂടിയുണ്ട്. ഇതുകൂടാതെ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഇനി പോകുന്നവർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു താഴ്ന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അപ്പോൾ തന്നെ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുന്നില്ലേ, ആ ഒരു പൊസിഷനിലേക്ക് പതിയെ വരാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയും കാലും അകന്നിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് എത്തുക ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അറ്റൻഷൻ പൊസിഷനിലേക്ക് ആയിട്ട് സാധാരണ നമ്മൾ കൈ വലിഞ്ഞ് വീശി നടക്കാറില്ലേ, അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൈയെ ഉപയോഗിക്കുക. അങ്ങനെയാകുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ സൈക്കിള് ചവിട്ടുന്നത് പോലെ നിങ്ങളുടെ കാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളത്തിന് മുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ പുഴയിലോ കുളത്തിലോ ഒക്കെ ഇറങ്ങാനായിട്ട്. പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ലാത്ത പരിചിതമല്ലാത്ത ജലാശയങ്ങളിൽ ഒരിക്കലും ഇറങ്ങരുത് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. കൂടെയുള്ളത് കിരൺ ബേബിയാണ്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 46 മിനിറ്റും 8 സെക്കൻഡും ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. സവാരി ടൈമിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ കിരൺ ബേബിയാണ്. അപ്പോൾ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ കിരൺ ബേബി. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു പ്രോഗ്രാമിൽ കേട്ടുമുട്ടാം. ന്യൂസ് കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഞാനിവിടെ നിന്ന് ഇറങ്ങുക. സ്റ്റേ ട്യൂൺഡ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 വികസിത ഭാരതം ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിനോദസഞ്ചാരം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, ആയുർവേദം എന്നിവയുൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബോംഗയും ഒപ്പുവെച്ചു. വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി ഇന്ന് കുനോ ദേശീയോദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നമീബിയയിൽ നിന്ന് കുനോ ദേശീയോദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. UAE, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ ആകാശ സീമയിലും സമുദ്രാതിർത്തിയിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ സൗദി അറേബ്യയും UAEയും ശക്തമായി അപലപിച്ചു. 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടാകുന്ന ആദ്യ ലംഘനമാണിത് എന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ വ്യക്തമാക്കി. CPIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ സെക്രട്ടേറിയറ്റും 13-നും 14-നും സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 മുതൽ പല ഘട്ടങ്ങളിലായി 2 ദിവസത്തെ ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത്

0: വരും ദിനങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിലൊന്നായി ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിലെ 150 താരങ്ങൾ മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വാട്സാപ്പ്, വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ്, വാട്സാപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

ഇനിയത് വാട്സപ്പിന്റെ സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. വാട്സപ്പിലൂടെയാണ് പാട്ടുകൾ ചോദിക്കേണ്ടത്. ചോദിക്കേണ്ട നമ്പർ ഇതാണ്, 8547341075 8547341075. ഈ ഒരു നമ്പറിലൂടെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കാം. ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങളാണ് ചോദിക്കേണ്ടത്. ഇനി അപ്പോ നിങ്ങളുടെ ഗാനങ്ങളും നിങ്ങളുടെ മെസ്സേജുകളുമായി കൂടി ചേരുന്നു ഞാൻ ആർജെ ധന്യ. സ്റ്റേ ട്യൂൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി അമരം. യെസ് ഇതുപോലെ നിങ്ങൾക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഗാനം ദാ ഇപ്പോൾ തന്നെ. അതിനു വേണ്ടിയിട്ട് വാട്സപ്പ് വഴിയാണ് മെസ്സേജ് അയക്കേണ്ടത്. വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075 8547341075. ഈ ഒരു നമ്പറിലേക്കാണ് ഹിന്ദി തമിഴ് മലയാളം ഗാനങ്ങൾക്കായിട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് സോങ്ങിനായിട്ട് മെസ്സേജ് അയക്കേണ്ടത്. യെസ് അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു മെസ്സേജുകളിലേക്ക് ഒന്ന് പോകാം. ഹായ് വാട്സപ്പ്, കോട്ടയത്ത് നിന്ന് ഞാൻ ജയയാണ്. എനിക്ക് പൂക്കെയ്ത പൂക്കുന്ന പാടങ്ങളിൽ എന്തിറങ്ങുന്നൊരു പാട്ടാണ് വേണ്ടത്. ഇന്നലെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മദേഴ്സ് ഡേ ആയിട്ട് പാട്ട് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സരസ്വതി രാജൻ പറയുന്നുണ്ട്, എല്ലാ ഫ്രണ്ട്സിനും ഒരു മലയാള സോങ് വേണം. സ്നേഹസാഗരം മൂവിയിലെ പീലിക്കണ്ണെഴുതി എന്നൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഉദയംപാരൂരിൽ നിന്ന് സരസ്വതി രാജനെ. ആ ഒരു പാട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ് റെയിൻബോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് നൌഫൽ എന്നാണ്. എന്റെ ഭാര്യയുടെ പേര് സൈനബ. എനിക്ക് ഓ സൈനബ എന്ന ഗാനം വെച്ച് തരാമോ? തീർച്ചയായിട്ടും വൈഫിന് തന്നെ ആയിരിക്കും അല്ലെ ആ ഒരു പാട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കണ്ണൻ കാഞ്ഞിരമറ്റത്തിന്റെ

വെച്ച് തരാമോ? കഴിഞ്ഞ ആഴ്ച ചോദിച്ചു ഇന്നെങ്കിലും ഒരു ഗാനം കേൾപ്പിച്ചു തരണം. വേഷം ഫിലിമിലെ വേഷങ്ങൾ ജന്മങ്ങൾ എന്ന ഗാനമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇനി ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട സമയമാണെന്ന് നോക്കിയാണെങ്കിൽ 10 മണി കഴിഞ്ഞ് 24 മിനിറ്റും 27 സെക്കൻഡും ആയിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് പാട്സപ്പാണ്, ഏർലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 10 മണി കഴിഞ്ഞ് 43 മിനിറ്റും 43 സെക്കൻഡുമായിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വാട്സപ്പ് ആണ്. വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ട ഗാനത്തിനായിട്ട് മെസ്സേജ് അയക്കാം. വാട്സപ്പ് വഴിയാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. 8547341075 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. 8547341075 ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങളുടെ ഇഷ്ടഗാനം. ഇഷ്ടഗാനം എന്ന് പറയുമ്പോൾ ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ആവശ്യപ്പെടാം. നിങ്ങളുടെ ഫേവറേറ്റ് സോങ്ങിനായിട്ടുള്ള ഒരു ഷോയാണ് ഇത്. വാട്സപ്പ് ഈ എസ്. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്.

സന്നിധിയാണ് ആലപ്പുഴയിൽ നിന്നും. ഇന്നലെ എന്റെ മോന്റെ ജന്മദിനമായിരുന്നു. അവന് ഒരു പാട്ട്, ഏത് പാട്ടാണെന്നറിയോ, എൻ ചിത്തിരത്താമര തുമ്പി എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവന്റെ പേര് അനിരുദ്ധ് എന്നാണ്. അപ്പൊ അനിരുദ്ധിന് ഇന്നലെ ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അല്ലേ. നെക്സ്റ്റ് പോകുന്നത്, ഗുഡ് മോർണിംഗ് റെയിൻബോ, പ്ലീസ് പ്ലേ ദ സോങ് മേലേ മേലേ മാനം മൂവി നമ്പർ വൺ സ്നേഹധീരം ബാംഗ്ലൂർ നോർത്ത്. ഇത് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ സിസ്റ്ററുടെ മകൾ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് പെരുമ്പാവൂരിൽ നിന്ന് സീബ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ. നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് സിനിമയിലെ വിണ്ണിലെ പൊയ്കയിൽ എന്ന സോങ് വെച്ച് തരാമോ, ഡെഡിക്കേറ്റ് ടു മൈ ഫാമിലി ആണ്, ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. വിനീത ഷിബു ആണ് പുച്ചാക്കലിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹൈ റെയിൻബോ പാട്സപ്പ്, ഞാൻ ജിതയാണ്, കോൾക്കുന്നിൽ നിന്നുമാണ്. എനിക്ക് ദേവദാസ് എന്ന ഹിന്ദി സിനിമയിലെ സിൽസിലായ എന്ന പാട്ട് വെച്ച് തരാമെന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിത. സോണിക പറയുന്നുണ്ട്, ഏത് പാട്ടാണ്, മെയ് മാസം പാടുന്നേ എന്ന് തുടങ്ങുന്ന ബ്ലാക്ക് ഡാലിയിലെ പാട്ടാണ് ഇന്ന് സോണിക നോർത്ത് പറവൂരിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഹാഡിയേഴ്സ്, ഞാൻ അശ്വതിയാണ്, അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. എനിക്ക് പഞ്ചവർണ്ണക്കുളിരെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ, എന്റെ അനിയത്തി ഡെലിവറി കഴിഞ്ഞ് ഇന്നലെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അശ്വതി അനിൽ നമുക്കായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഗുഡ് മോർണിംഗ്, ശ്രീമൂല നഗരത്ത് നിന്ന് ശാരിക രവിയാണ്. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന മൂവിയിലെ സ്വയം മറന്നുവോ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, വിനോദ് തൃശൂരിൽ നിന്ന് രാജാ ഹിന്ദുസ്ഥാനി എന്ന മൂവിയിലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്റെ ഹസ്ബൻഡ് നിഷാദിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാമോ, നിനക്കായി ഞാൻ പാട്ടു പാടുമ്പോൾ എന്നൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പറവൂരിൽ നിന്ന് അനന്തു അതുപോലെ ആശ അദ്രിത് ഇവർ ചേർന്നാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും പാട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും സിനിമാ പേര് വയ്ക്കാൻ വിട്ടുപോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ലീബ പുരുഷോത്തമനാണ് പറഞ്ഞിരിക്കുന്നത്, ധ്വനി മൂവിയിലെ അനുരാഗ ലോല എന്ന് തുടങ്ങുന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റാസിലെ പാട്ടും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് വയ്ക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഞാൻ സുമ രാജേന്ദ്രനാണ്, തൃക്കാരിയൂരിൽ നിന്ന് എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിനായിട്ട് ഒരു പാട്ട് തരാമോ, വാർത്തിങ്ങൾ ഉദിക്കാത്ത വാസന്തരാത്രി എന്നൊരു പാട്ടാണ് കേട്ടോ ഹസ്ബൻഡ് രാജേന്ദ്രന് വേണ്ടിയിട്ട് സുമ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഹായ് ധന്യ ആൻഡ് കിരൺ, കിരൺ ഇല്ലാട്ടോ, കിരണനെ തനിച്ചാക്കി പോയി കളഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ. പ്ലീസ് പ്ലേ ഏത് പാട്ടാണെന്നറിയോ, ആനന്ദം ആനന്ദ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുക. അല്ലെങ്കിൽ ഉൻപേർ സ്വല്ല മിൻസാര കണ്ണ എന്ന മൂവിയിലെ പാട്ട് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിജയ് ഫാൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിഷ ജോൺസൺ ആണ് തിരുമുപ്പത്ത് നിന്ന്. നെക്സ്റ്റ്, സൽമ ജമാലുദ്ദീന്റെ ഒരു പാട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് ധന്യ, ഗുഡ് മോർണിംഗ് പ്ലീ കിളിപ്പെണ്ണെ, ഓക്കെ കിളിപ്പെണ്ണെ, നിലാവിൻ കൂടാരം കണ്ടില്ലേ, യെസ് കൂടാരം കാണാൻ നേരമായിട്ടോ, കാരണം നെക്സ്റ്റ് വരുന്ന ഒരു സോങ് എന്ന് പറയുന്ന ആ ഒരു പാട്ട് തന്നെയാണ്, ഫ്രം ദ മൂവി ദോസ്ത്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഓൾ ലിസണേഴ്സിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൽമ ജമാലുദ്ദീനാണ് ഇടയക്കുന്നത്ത് നിന്ന്. യെസ്, നെക്സ്റ്റ് മെസ്സേജ് വായിക്കണമെങ്കിൽ ഹൈ പാട്സ് മാലവിയിൽ നിന്ന് വിനീതയാണ് ഒരു പാട്ട് വെച്ച് തരുമോ, ഗൗരിശങ്കര മൂവിയിലെ കണ്ണ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ, അല്ലെങ്കിൽ കുമാരസംഭവം എന്ന മൂവിയിലെ ഞാനോ രാവോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ റെയിൻബോ, ഗുഡ് മോർണിംഗ്, ഞാൻ എറണാകുളത്ത് നിന്ന് സിനിയാണ്. ഇന്നലെ നമ്മുടെ വിജയ് സാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ആയിരുന്നല്ലോ, എനിക്ക് തിരുമല എന്ന മൂവിയിലെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഇനിയും വായിക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒരു പാട്ടിലേക്ക് പോവാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ പാട്സ്.

You are listening to Parts Up, only on Akashavani Kochi FM Rainbow 107.5. വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മെസ്സേജുകളിലേക്ക് ഒന്ന് പോകാം. ഹായ്, ഞാൻ ദക്ഷയാണ്. ഹായ്, നല്ലൊരു പേരല്ലേ ദക്ഷ. ഫ്രം പുത്തഞ്ചേരിയിൽ നിന്നാണ്. ഡെഡിക്കേറ്റ് എ സോങ്, ഗുഡ് സോങ് ടു മൈ അച്ചമ്മ, അച്ചിച്ചൻ, അമ്മുമ്മ, അച്ചാച്ചൻ. യെസ്, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ഗുഡ് സോങ് പ്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ഏതാണ് ഇഷ്ടപ്പെട്ട ആ ഒരു ഗുഡ് സോങ് അങ്ങ് എടുത്തോളൂ കേട്ടോ. ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ ഒരു ഗുഡ് സോങ് വരുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ഹായ് ഹായ് ധന്യ. ഹലോ, ഞാൻ ആശയാണ് തൊടുപുഴയിൽ നിന്ന്. ഒരു പാട്ട് തരാമോ? നിന്നിഷ്ടം എന്നിഷ്ടം മൂവിയിലെ തുമ്പപ്പൂക്കാറ്റിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്.

ആശ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഹലോ, ഗുഡ് മോർണിംഗ്. മുടപ്പല്ലൂരിൽ നിന്ന് കുമാറാണ്. ഒരു യാത്രാമൊഴിയിലെ ഒരു പാട്ട്, എസ് പി ബി പാടിയ പാട്ട് വെച്ച് തരാമോ? ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പിന്നെ സ്വാഗതം കൊച്ചിയിൽ അയച്ച ലെറ്റർ വന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, അപ്പം വരും, വരാതിരിക്കില്ല. നെക്സ്റ്റ്, ശ്രീദേവി പ്രിൻസിന്റെ മെസ്സേജാണ്. ചുമ്മാ ഈ ഗാനം കേൾക്കാനൊരു തോന്നലെന്ന്. ഓക്കെ, അതെ, ഇതാണ് ആ ഒരു പാട്ട്, തമാശ മൂവിയിലെ ഒരു പാട്ട്, അകത്തും എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ശ്രീദേവി പ്രിൻസ് വൈറ്റിലയിൽ നിന്നാണ്. അങ്ങനെ ചുമ്മാ തോന്നിയൊരു പാട്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് തന്നെയാ. ഗുഡ് മോർണിംഗ്. വാട്സപ്പിലെ പാട്ടുകളെല്ലാം സൂപ്പർ സെലക്ഷനാണ്. ചോദിക്കുന്ന ആൾക്കാരുടെ മനസ്സ് ഞാൻ കാണുകയാണ്. അതാണ്, ഇന്ന് എല്ലാ പാട്ടുകളും ഞാൻ ആർജി ഉഷസിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുനിൽ പി പടിപ്പുരയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതായാലും ആർജി ഉഷസ് ഇത് കേൾക്കുന്നുണ്ടാവോ എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഈ പ്രോഗ്രാമിന് ശേഷം കേട്ടില്ലെങ്കിൽ വിളിച്ചു പറയുന്നതായിരിക്കും കേട്ടോ. എല്ലാ ശ്രോതാക്കൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഏത് പാട്ടാണെന്നറിയോ? ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ മെസ്സേജ് അയച്ചത് എനിക്കിവിടെ കാണാം കേട്ടോ. ഓക്കെ, എൻ്റെ പേര് ജയ അഖിലേഷ് എന്നാണ്. ഞാൻ കളമശ്ശേരിയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വേണം. ഏതാണ്? മൗനം നിറയും മൗനമേ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്ന ആ ഒരു ജയ അഖിലേഷ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഗുഡ് മോർണിംഗ് നിന്നിയേച്ചി. ഗുഡ് മോർണിംഗ്. എൻ്റെ ഫ്രണ്ട് രാഗേഷിൻ്റെ ബർത്ത്ഡേ ആണ്, അവന് ആശംസകൾ പറയണേ. തീർച്ചയായിട്ടും രാഗേഷ്, ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫൗസിയ മൻസൂറാണ് കടുങ്ങല്ലൂരിൽ നിന്ന്. അപ്പം രാഗേഷ്, ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി. നെക്സ്റ്റ്, ഹൈ പാട്സപ്പ്, ഞാൻ രഘുനാഥ് രാമനാഥ മഠം. എനിക്ക് ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ ദൂരെ ദൂരെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രഘുനാഥ് നമുക്കായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, കൊല്ലത്ത് നിന്ന് ശ്രീകുമാറാണ്. ഭാര്യ രേഷ്മയ്ക്ക് വേണ്ടിയിട്ട് കിളിയെ കിളിയെ എന്ന ഗാനം, ലോക എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നേരത്തെ ഒരു മെസ്സേജ് വായിച്ച പോലെ തന്നെ ചോദിക്കുന്ന പാട്ടുകളെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്ങുകളാണ് കേട്ടോ. അപ്പം നമുക്ക് ഏത് വയ്ക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് പാട്ട് വയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദിച്ച ഓരോ പാട്ടുകളും വരുന്ന ഒരു മണിക്കൂറിൽ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഗ്യാരണ്ടിയാണ്. അതുപോലെ ഇസ്മായിൽ കരിമുകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ബസ് കണ്ടക്ടർ മൂവിയിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഓൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, സുമി തൊടുപുഴയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനാർക്കലി മൂവിയിലെ വാനം ചായ് എന്ന് പറയുന്ന ഒരു പാട്ടിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുമി മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഹൈ വാട്സപ്പ്, ഞാൻ ഹരിപ്രിയ ആണ് ഫ്രം വൈപ്പിൻ. ഇന്നലെ എന്റെയും എന്റെ ചേച്ചി കൃഷ്ണപ്രിയയുടെയും ബർത്ത്ഡേ ആയിരുന്നു. എനിക്കും എന്റെ ചേച്ചിക്കും വേണ്ടിയിട്ട് മഴവില്ല മൂവിയിലെ രാവിൻ നിലാക്കായൽ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് ഹരിപ്രിയ വൈപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഹരിപ്രിയയ്ക്കും കൃഷ്ണപ്രിയയ്ക്കും ഹാപ്പി ബർത്ത്ഡേ. ഇന്നലെയല്ലേ ബിലേറ്റഡ് വിഷസ് കേട്ടോ. പിന്നെ യെസ്, അങ്ങനെ ഒരുവിധം മെസ്സേജുകളൊക്കെ നമ്മൾ റീഡ് ചെയ്ത് തീർത്തിട്ടുണ്ട്. സമയം പറയണ്ടേ, 10:52:59 അപ്പൊ ഇനി വരുന്ന സോങ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഫോർ ഫ്രണ്ട്സ് എന്ന മൂവിയിലെ ഒരു പാട്ടാണ് വരുന്നത്. ഈ ഒരു പാട്ട് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന, അത് മാത്രമല്ല ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച, നാളെ ബർത്ത്ഡേ ആഘോഷിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് ബർത്ത്ഡേക്കാരുടെ കുറേ വിഷസ് ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ആ ഒരു സോങ്. അപ്പോൾ കേട്ടോളൂ, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ വാട്സപ്പ്.

സബദ സമയം എങ്ങനെ കഴിയാണ്? നമ്മുടെ പാർട്സപ്പിന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണി കഴിഞ്ഞാൽ 57:27 ആയിട്ടുണ്ടാവും. ഈ ഒരു സോങ്ങോട് കൂടി, അനിയത്തിപ്രാവ് എന്ന മൂവിയിലെ ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ പാർട്സപ്പ് വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ റീംബോ ആർജെ ധനിയ.

107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെയും കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 1998 പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങളുടെ വിജയം ഇന്ത്യയുടെ ശാസ്ത്രീയ മികവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമങ്ങളിൽ കുറിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അഭിവാദ്യങ്ങൾ നേർന്നു. 1998 ചരിത്ര പ്രസിദ്ധമായ പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നിശ്ചയദാർഢ്യത്തെ സിംഗ് അനുസ്മരിച്ചു. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ഓസ്ട്രേലിയയുടെ കാലാവസ്ഥ ഊർജ വകുപ്പ് മന്ത്രി ക്രിസ് ബോവെനുമായി ഒരു വെർച്വൽ ചർച്ച നടത്തി. ഇരുരാജ്യങ്ങളുടെയും മുൻഗണനകളെക്കുറിച്ചും ഈ വർഷം അവസാനം ചർച്ച ചെയ്യേണ്ട പ്രധാന അജണ്ടകളെക്കുറിച്ചും സംസാരിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യുഡിഎഫ് പ്രവർത്തകരും പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തീരുമാനത്തിന് മുൻപായി നടത്തേണ്ട എല്ലാ ചർച്ചകളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങി. പ്രോട്ടം സ്പീക്കർ എം വി കുറുപ്പയ്യ

0: എംഎൽഎമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ടുബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് ഇന്ന് പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുവാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകുവാനുമാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് മുക്കം അഗ്നിരക്ഷാ നിലയത്തിനനുവദിച്ച അസ്ക ഷെപ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിലൊന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിലെ 180 താരങ്ങൾ മത്സരിക്കും.
1: ന്യൂസ് റെയിൻബോ. ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
5: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റും 27 സെക്കൻഡും. മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും മെസ്സേജ് വായിക്കുന്നുണ്ടെങ്കിലും പാട്ട് കിട്ടുന്നില്ല എന്ന് പരിഭവമുള്ളവർക്ക് പരാതിയുള്ളവർക്ക് ഇതാ കയ്യോടെ സോങ് കേൾക്കാനുള്ള ഒരു അവസരമാണ്. ഇത് യുവർ ചോയ്സിന്റെ നേരം. ഫോണിലൂടെ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫേവറേറ്റ് സോങ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484284101 0404242811. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് സോങ് ചോദിക്കാവുന്നതാണ്. ഒരു കുഞ്ഞു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, 1980 കാലഘട്ടത്തിന് ശേഷമുള്ള ഗാനങ്ങളായിട്ടാണ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മറക്കണ്ട, വിളിക്കേണ്ട നമ്പർ 0484248101 0484248101. ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ യുവർ ചോയ്സുമായി ഈ 2 മണി വരെ കൂടി ചേരുന്നു ഞാൻ ആർച്ചി ധന്യ. സ്റ്റേ ട്യൂൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: സമയം 12 മണി കഴിഞ്ഞ് 13 മിനിറ്റും 16 സെക്കൻഡും ആവുന്നുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പൊ നമ്മുടെ യുവർ ചോയ്സിലേക്ക് പാട്ട് ചോദിച്ചുകൊണ്ട് ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: ആഹാ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ തുറവൂരിൽ നിന്ന് സുനിതയാണ്.
0: സുനിത, തുറവൂർ അല്ലേ? എന്ത് ചെയ്യുന്നു സുനിത? ഹൗസ് വൈഫ് ആണോ? അപ്പൊ ഇന്ന് വളരെ ഹാപ്പി ഉള്ള ഒരു ദിവസമാണല്ലേ. ചിരി കേട്ടാൽ അറിയാം.
1: ഞങ്ങള് നാളെ മധുര പഴനിയൊക്കെ ടൂർ പോകാൻ പോവാണ്.
0: അതാണ് ആ ടൂറിന്റെ ഒരു സന്തോഷമാണ് സൗണ്ടിൽ കേൾക്കുന്നത്.
1: അപ്പോ അത് കുഞ്ഞിന്റെ പിറന്നാളും കൂടിയാണ്.
0: ഓക്കെ, കുഞ്ഞിന്റെ പേരെന്താ?
1: കുഞ്ഞിന്റെ പേര്
0: എന്താ?
1: ജയസ് എന്നാണ്.

0: എന്റെ പേര്, ഞങ്ങൾ വിളിക്കുന്നത് കണ്ണമോൻ എന്നാണ്.
1: ഓക്കെ, അപ്പൊ കണ്ണമോന്റെ പിറന്നാളായിട്ടാണ് ടൂർ പ്ലാൻ ചെയ്തത് അല്ലേ?
0: അതെ അതെ അതെ.
1: ഒത്തിരി നാളായോ പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്?
0: എല്ലാ വർഷവും പോണേന്ന്, വെക്കേഷൻ ആവുമ്പോ. അപ്പൊ ഇപ്പൊ ഇനി സ്കൂളൊക്കെ തുറക്കാനായല്ലോ, ഒന്ന് പോയിട്ട് പോരാനോ.
1: ഓക്കെ, അതിന് മുമ്പ് ടൂറൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് കരുതി അല്ലേ?
0: ഓക്കെ,
1: ഹാപ്പി ജേണി കേട്ടോ ആദ്യം തന്നെ. കൂടാതെ കണ്ണൻ മോനെ പിറന്നാൾ ആശംസകൾ.
0: ഓക്കെ,
1: ഒരുപാട് സൗഭാഗ്യത്തോടെ ഉള്ള ജീവിതം ലഭിക്കട്ടെ. ഏത് പാട്ടാണ് സുനിത വേണ്ടത്? ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ മൂവിയിലെ.
0: ഓക്കെ,
1: ഇഷ്ടമാണോ ആ ഒരു പാട്ട്?
0: അതാണങ്ങും
1: സെലക്ട് ചെയ്തത് അല്ലേ?
0: ഓക്കെ,
1: പിന്നെ വേറെന്താ വിശേഷം പറയാനുള്ളത്?
0: നല്ല വിശേഷം, എപ്പോഴും വിളിക്കും, കിട്ടാറില്ല. അപ്പൊ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ സവാരി ടൈമിന്റെ സമയത്തൊന്ന്
1: വിളിക്കും.
0: അപ്പൊ ഇങ്ങനെ വണ്ടിയിലായിരുന്നു, ഇറങ്ങി ഒരു കടയിൽ നിന്ന് കേക്കാലോ എന്ന് ഓർത്തിട്ട് വിളിച്ചതാണ്. അപ്പൊ അന്ന് കിട്ടിയായിരുന്നു, വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എങ്ങനെ ഇരുന്നപ്പ, മോന്റെ പിറന്നാളല്ലേ, അപ്പൊ ഒന്ന്
1: ഞങ്ങളും അതിന്റെ ഭാഗമായി. അപ്പൊ ഒരിക്കൽ കൂടി കണ്ണൻ മോന് പിറന്നാൾ ആശംസകൾ, ഒപ്പം തന്നെ ഹാപ്പി ജേണി കേട്ടോ. ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. ഓക്കെ,
0: സന്തോഷം.
1: ഓക്കെ, പാട്ട് താ വരുന്നോട്ടോ. ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. നമ്മുടെ യുവർ ചോയ്സിലേക്ക് നെക്സ്റ്റ് ഫേവറേറ്റ് സോങ് ചോദിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
1: ഹലോ.
0: ആഹാ, എന്തോ ഒരു ആരവുണ്ടല്ലോ ചുറ്റും. ഓക്കെ, അപ്പൊ നല്ല സമയം അല്ലേ.
1: അപ്പൊ പെട്ടെന്ന് സംസാരം, ഞാൻ പാട്ടിന്റെ വരി പറഞ്ഞു പെട്ടെന്ന് വെച്ചാൽ മതി. ഗോപിക വസന്തം കേരി വനമാലി.
0: ഓക്കെ, ഹിസൈനസ് അബ്ദുള്ള എന്ന മൂവിയിലെ പാട്ടാണല്ലേ. അതാണ് വിളിക്കുന്നത് ഷംസുദ്ദീൻ ആണ് കരുപ്പടന്നേലല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പാട്ട് കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വിളിച്ചിട്ട് പാട്ടുകൾ ആവശ്യപ്പെടാം കേട്ടോ. ഒത്തിരി സൗണ്ട് ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കല്ലേ, ഇതുപോലെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ വിളിക്കേണ്ട നമ്പർ പറഞ്ഞുതരാം. 0484 എന്ന കോഡ് ചേർക്ക 2428101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484242810. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മലയാള, ഹിന്ദി, തമിഴ് ഗാനങ്ങൾ. വിളിക്കുമ്പോൾ 1980 കാലഘട്ടത്തിന് ശേഷമുള്ള ഗാനങ്ങൾ ചോദിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചോദിക്കാം, ഉടനടി പാട്ട് കേൾക്കാം. ഇത് യുവർ ചോയ്സിന്റെ നേരം. കേട്ടോണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.
4: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. യെസ്, യുവർ ചോയ്സ്, നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫേവറേറ്റ് സോങ് ചോദിക്കാനായിട്ട് മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
5: ഗുഡ് ആഫ്റ്റർനൂൺ,
4: ആരാണ് സംസാരിക്കുന്നേ?
5: ഞാൻ വടക്കംപറവൂരിൽ ശാലിനിയാണ്.
4: ശാലിനിയാണ് അല്ലേ, ഓക്കെ. ശാലിനി, നോർത്ത് പറവൂർ എവിടെയാണ് വീട്? എന്താണ് വിശേഷം? വല്ല സ്പെഷ്യൽ ഉണ്ടോ? മീൻസ് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ ഡേ ആണോ ഇന്ന്?
5: ഏപ്രിലായിരുന്നു ബർത്ത്ഡേ പേരക്കുട്ടികളുടെ.
4: ആഹാ, കഴിഞ്ഞുപോയി അല്ലേ.
5: ഏപ്രിൽ 8-ാം തീയതിയും ഏപ്രിൽ 22-ാം തീയതിയും രണ്ട് പേരക്കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നു.
4: ഓക്കെ, റേഡിയോയുടെ സൗണ്ട് ഒന്ന് കേൾക്കാമോ ചേച്ചി?
5: അതെ, ഞാൻ മൊബൈലിലാണ് ഇത് കണക്ട് ചെയ്തേക്കണം.
4: ഓക്കെ, അതാണോ എക്കോ കേൾക്കുന്നേ?
5: ആ.

0: എക്കോ കേൾക്കുന്നുണ്ട്.
1: ഓക്കെ, സാരില്ല, പറഞ്ഞോളൂ.
0: അപ്പം പിന്നെ ഏപ്രിൽ 28 28-ാം തീയതി എന്റെ ഇളയ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. പേര കുട്ടികളുടെ പേര് ധ്രുവനി ദ്രാവൺ.
1: ധ്രുവനി ദ്രാവൺ, ദ്രാവച്ചുള്ള കളിയാണല്ലേ.
0: പിന്നെ
1: ആരാണ് ഈ പേരിട്ടെന്ന് അറിയാമോ?
0: അവരുടെ അമ്മയാണ്.
1: അമ്മയാണല്ലേ, അമ്മയുടെ സെലക്ഷൻ ആണ്. കൊള്ളാട്ടോ,
0: എല്ലാവരും പറയാറുണ്ട് നല്ല പേരാണ്.
1: നല്ല പേരാണ്. എല്ലാവരും അധികം കേൾക്കാത്ത പേര് തേടി പോവാണല്ലോ അല്ലേ. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
0: പിന്നെ ഈ 3-ാം തീയതി എനിക്ക് മൂത്ത മകളുടെ, അതായത് ധ്രുവനിയുടെയും രാവന്റെ അമ്മയുടെയും അച്ഛന്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു.
1: ഓക്കെ.
0: പിന്നെ മെയ് 1-ാം തീയതി എന്റെ ചേച്ചിയുടെ മോന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു.
1: ഈ തൊട്ടടുത്ത് ഒരുപാട് വിശേഷങ്ങൾ ഒരുമിച്ച് കടന്നുപോയല്ലേ.
0: അതെ അതെ അതെ.
1: അപ്പൊ ഏതായാലും എല്ലാ വിശേഷങ്ങൾക്കും കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു പാട്ട് അങ്ങ് കൊടുത്താലോ.
0: അതെ അതെ, കൊടുത്തു. വാൽക്കാഞ്ഞാടി ഫിലിമിലെ മണിക്കുയിലെ,
1: മണിക്കുയിലെയാണ് മണിക്കുയിലെ. ഇപ്പൊ പാടി വരൂ കേട്ടോ, നീ പാടാൻ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് കുയിൽ. അങ്ങനെ നമുക്ക് കേട്ടാലോ.
0: ആയിക്കോട്ടെ.
1: അപ്പൊ എല്ലാം കഴിഞ്ഞു പോയ എന്റെ പേരാണോ? എന്റെ പേര് ധന്യ. അതിലുണ്ട് കേട്ടോ ഒരു ധാ.
0: പിന്നെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടായിരുന്നു.
1: ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാലോ.
0: ഈ പാട്ട് എല്ലാവർക്കും റേഡിയോസിലെ എല്ലാ ആർജിമാർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്തു.
1: ഓക്കെ, താങ്ക് യു. ദാ ഇതുപോലെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മലയാള ഹിന്ദി തമിഴ് ഗാനങ്ങൾ, വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-2428-101. 0484-2428-101. കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: News, views, entertainment. This is Rainbow FM 107.5. Musically yours.
3: You are listening to Your Choice only on Agaswani Kochi from Rainbow 107.5. ഇഷ്ടകാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഒരു മടിയില്ലാണ്ട് എല്ലാവരും വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മളെ കോള് കണക്ട് ചെയ്തത് ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, വൈറ്റില അല്ലേ, ചളിക്കവട്ടം. ഓക്കെ, എന്താ ചെയ്യുന്നത് ചളിക്കവട്ടത്ത്?
4: ഡ്രൈവറാണ്.
3: ഇപ്പൊ വണ്ടിയിലാണോ, വണ്ടിയെ കൊതിക്കി നിന്നല്ലേ സംസാരിക്കുന്നേ? പോയിട്ടില്ല. ഓക്കെ, ഓക്കെ, ഇനി ശേഷമാണോ? ഒരു പാട്ടൊക്കെ കേട്ടതിന് ശേഷമാണോ ഇനി പാലക്കാട്ടേക്ക് തിരിക്കുന്നേ? നാളെ വെളുപ്പിനല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ പോകുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പാലക്കാട് യാത്ര ശുഭമാവട്ടെ. ആദ്യമായിട്ടാണോ പാലക്കാട് പോകുന്നത്? ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള സ്ഥലമാണോ? ഓക്കെ, ഇഷ്ടമാണോ പാലക്കാട്? പൊതുവെ ഗ്രാമീണത എന്ന് പറയുന്ന ഒരു സ്ഥലമല്ലേ. എങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു ആശ്വാസം, ഈ ഒരു പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ പറയുന്ന സംഭവം ഫീൽ ചെയ്യാറുണ്ടോ? ഈ പറഞ്ഞ ഫീലൊക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ്ങാ കേൾക്കേണ്ടത്?
4: എനിക്ക് വിഷ്ണു
3: യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ പാട്ടല്ലേ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ പനിനീരുമായി
4: ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു, 5-ാം തീയതി കഴിഞ്ഞുപോയി.
3: മെയ് 5 അല്ലേ.
4: വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു.
3: കിട്ടിയില്ല, എന്നാലും ഇരിക്കട്ടെ, ഒരു ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി ബിലേറ്റഡ്. ഇനിയും ഇനിയും ഒരുപാട് ഇങ്ങനെ പാലക്കാട് യാത്രകളൊക്കെ ഇങ്ങനെ നടത്തി നടത്തി ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് പാട്ട് കേട്ടാലോ. വൈഫിന്റെ പേര് പറയാൻ മറന്നുപോയി. ഓക്കെ, നന്ദന മോൾക്കും ശ്രീജ അല്ലേ. ശ്രീജ, എല്ലാവരും അന്വേഷിച്ചതായിട്ട് പറയാട്ടോ. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.

0: മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
2: Musically yours, this is FM Rainbow 107.5. Your favorite music station.
3: You are listening to Rainbow FM Kochi 107.5. Musically yours.

ഒപ്പം എന്ന മൂവിയിലെ മനോഹരമായ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 54 മിനിറ്റും 49 സെക്കൻഡും ആയിട്ടുണ്ട്. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. യെസ്, ആ ഒരു കോൾ ഡ്രോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്ന് വെച്ചാൽ കോൾ ഇങ്ങനെ കട്ട് ചെയ്യാനല്ല കേട്ടോ, വിളിച്ചിട്ട് ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101, 0408-1. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിക്കേണ്ടത്.

0: അടച്ചിരുന്ന് ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പണ്ടത്തെ കുഞ്ചാക്കോ ബോബനും ശാലിനിയും അങ്ങനെ കയറി കടന്നിങ്ങനെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഏതായാലും ഈ ഒരു പാട്ട് ചോദിച്ചിരുന്നത് ഷാനാണ്. കളമശ്ശേരിയിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിറം എന്ന മൂവിയിൽ ഈ ഒരു പാട്ട് നമ്മളോട് ചോദിച്ചിരുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു കോള് കട്ടായി പോയി. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം.
0: ആരാണ് വിളിക്കുന്നത്?
1: ആന്റണി, ചാലക്കുടിയിൽ നിന്ന്.
0: ആന്റണി ചാലക്കുടിയിൽ നിന്ന്?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ, എന്തുണ്ട് ചാലക്കുടിയിൽ വിശേഷം?
1: നല്ല വിശേഷം.
0: ഓക്കെ, മഴ പെയ്തോ ഇന്നലെ?
1: ആ മഴ പെയ്തുണ്ട്.
0: ചൂട് കുറഞ്ഞോ? ചൂടൊക്കെ കുറഞ്ഞോ? അപ്പോ കുറവുണ്ട്. ഇനി അങ്ങനെ നമുക്ക് സൂര്യനെ കുറ്റം പറയണ്ട അല്ലേ. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഓക്കെ, ഇന്ന് പോയില്ല. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: ജലോത്സവത്തിലെ
0: പാട്ട്. ഓക്കെ, ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, പിന്നെ
1: പ്രത്യേകിച്ച് വീടിനായിട്ട്
0: ആർക്കാണ്?
1: ഹലോ,
0: ആർക്കാണ് പ്രത്യേകിച്ച്?
1: വീട് സതീശന്റെ.
0: ആ ഓക്കെ, നമുക്കെന്നാ പാട്ടിലേക്ക് പോയാലോ. അപ്പൊ എല്ലാവിധ ആശംസകളും. ഓക്കെ, വീണ്ടും. ഓക്കെ, വീണ്ടും വിളിക്കാം കേട്ടോ. പാട്ട് കേൾക്കാം. ഓക്കെ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. നിങ്ങളുടെ പ്രിയ ഗാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രിയ ഗാനത്തിന് വേണ്ടിയിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484248101, 0484248101. അങ്ങനെ വിളിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരാൾ. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം. ആരാണ് ആ ഒരാൾ?
2: രവിയാണ്.
1: ആലപ്പുഴയിൽ നിന്നല്ലേ? ഓക്കെ. ആലപ്പുഴയിൽ എങ്ങനെയുണ്ട് വിശേഷം?
2: വിശേഷം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പം നല്ല
1: വെയിലുമാണ്. ഓക്കെ, ഇപ്പൊ വെയിലാണോ നല്ലത് മഴയാണോ എന്ന് വെച്ചാൽ എന്താ പറയാ?
2: രണ്ടും വേണം.
1: രണ്ടും വേണം, ആവശ്യത്തിന് വേണം അല്ലേ? സഹിക്കാവുന്നതിന് ആ ഒരു പരിധിയിൽ നിൽക്കണം, രണ്ടും അത്രയുള്ള ആവശ്യം അല്ലേ? ഓക്കെ, ഇന്നിപ്പൊ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ഓളങ്ങൾ. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയൊരു സോങ്. ഓക്കെ, പാട്ട് പാടുന്ന ആളാണോ? അല്ല, പാട്ട് കേൾക്കുന്ന ആളാണല്ലേ. എന്താ ചെയ്യുന്നത് ആലപ്പുഴയില്? ഓട്ടോ ഓടിക്കണം. അപ്പൊ ഇന്നെങ്ങനെയാണ് ഓടുന്ന സമയമല്ലേ? ഇപ്പൊ ലഞ്ചിന്റെ ടൈമാണ് അല്ലെ? ലഞ്ച് കഴിക്കാൻ വന്നതായിരിക്കും. ഓക്കെ, അടുത്ത് തന്നെയാണോ സ്റ്റാൻഡ്?
2: അടുത്ത്
1: തന്നെ. ഇപ്പൊ എങ്ങനെയാണ് കൂടുതൽ ഓൺ ദ സ്പോട്ടിൽ നിന്ന് കയറുന്നവരാണോ അതോ വിളിച്ചിട്ട് ഓട്ടം വരുന്നവരാണോ? ഓക്കെ, ഏതാണ് നമുക്ക് ഇഷ്ടം? അതാണോ? വിളിച്ച് നേരത്തേക്ക് ബുക്ക് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഓക്കെ, അപ്പൊ ഓട്ടോ ഒക്കെ നന്നായിട്ട് ഓടട്ടെ. നമുക്കിപ്പോ പാട്ട് കേൾക്കാം അല്ലേ? ആർക്കാണ്?
2: നമ്മള് കെ പി മോഹനം പെരുമ്പളം, അതുപോലെ ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂരുണ്ട്.
1: ഓക്കെ,
2: ഒരു കാണി ബാബി ചേരല്ലോ. കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
1: പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഓക്കെ, അപ്പൊ പാട്ട് കൊടുത്താലോ?
2: ഓക്കെ
1: ഓക്കെ, താങ്ക് യു.

0: യെസ് സമയം താ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മണി കഴിഞ്ഞ് 13 മിനിറ്റും 23 സെക്കൻഡ് ആയിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുന്ന യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് മറ്റൊരു ഗാനം ചോയിച്ചുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, താങ്ക് യു.
0: ആരാണ് ആരാണ് യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ആരാണ്? നീർക്കോട് നിന്ന് വിളിക്കുകയാണ് അല്ലേ?
1: ഓക്കെ,
0: റസാഖ് എന്താ ചെയ്യുന്നേ?
1: ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, കൃഷി അസിസ്റ്റന്റ് ഓഫീസറായിരുന്നു.
0: ഇപ്പൊ റിട്ടയർഡ് ആയോ?
1: റിറ്റയർഡ് ആയി. ഞാൻ സർവീസ് ചെയ്തത് മൈലാടുംകുന്നില്ലേ, നമ്മുടെ
0: മൈലാടുംകുന്ന്
1: സിനിമയുടെ പേരിട്ടല്ലേ, ആ മൈലാടുംകുന്നിൽ എനിക്ക് ജോലി കിട്ടി.
0: അവിടെയാണ് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം.
1: അതെ, പ്രേംനസീർ കയറി വരുന്ന വീട്ടിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് പോയി. ഒരു മാരാത്തി ഇല്ലം എന്നറിയ ഇല്ലോണ് മാരാത്തി ഇല്ലം, അവിടെ ഞാൻ ഇരുന്നിട്ടുണ്ട്. എനിക്ക് ജോലി കിട്ടുമ്പോ അവിടെ അവിടെ ഇരുന്ന് എനിക്ക് അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, സ്പീഡ് ഫാമിലാണ്, വിത്ത് പതിനെതിരമ ക്വാർട്ടേഴ്സ് മസ്റ്റ് ആണ്.
0: അപ്പൊ ഏതായാലും അതാണോ ഒരു ഗോൾഡൻ മൊമെന്റ് ആയിട്ട് ഓർമ്മയിലുള്ളത്?
1: പിന്നെ അതൊരു ഭയങ്കര അതിനല്ല, അവിടെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി. അവിടെ തൃശ്ശൂർ തിരുവല്ലാമലയാണ് ആ ഭാഗത്തായിട്ട്. ലാസ്റ്റ് നമ്മുടെ ആലുവയിൽ നിന്ന് ഒരു ഓഫീസ് കിട്ടാറേ, ചൂർണിക്കര എന്ന്
0: പറയും, ചൂർണിക്കര. അവിടെന്നാണോ റിട്ടയർഡ് ആയത്?
1: ഓക്കെ,
0: അപ്പൊ അങ്ങനെ എവിടെയാണ് ആദ്യം പറഞ്ഞ സ്ഥലം?
1: അത് മൈലാടുംകുന്നിൽ.
0: മൈലാടുംകുന്നിൽ തുടങ്ങി ചൂർണിക്കരയിൽ അവസാനിച്ച ഒഫീഷ്യൽ ലൈഫാണ് നമ്മുടെ അല്ലേ.
1: ഭയങ്കര രസമല്ലേ.
0: അതിനിടയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു?

0: സർവീസാ?
1: ആ സർവീസ്
0: 25 കൊല്ലം.
1: അങ്ങനെ 25 കൊല്ലത്തെ സർവീസ് അല്ലേ. ബഹുവിധ ഓർമ്മകൾ സമ്മാനിച്ച 25 വർഷങ്ങൾ.
0: നല്ല ഓർമ്മകൾ. പി എസ് സി എനിക്ക് രണ്ടു മൂന്ന് ജോലി കിട്ടിയിട്ടാ. ആദ്യം പിന്നെ എൽ ഡി ക്ലർക്കായിട്ട് കിട്ടി.
1: ഓക്കെ.
0: പിന്നെ ഒരു എംപ്ലോയ്മെന്റ് സർവീസ് ഉണ്ട്, അതേ സെയിം സർവീസ് തന്നെ, പിറവം കൃഷിവണ്ടി പിറവം.
1: അങ്ങനെ ഇതാണ് സെലക്ട് ചെയ്തത് അല്ലേ. ഇതിൽ നിന്നും നമ്മൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് റിട്ടയർ ചെയ്ത് ഇനി വിശ്രമ ജീവിതവും ഹാപ്പി ആയി മാറട്ടെ.
0: സന്തോഷം. താങ്ക് യു.
1: എന്താണ് അതിനു വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട്? അല്ലല്ല, കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് ലൈഫിൽ ഹാപ്പിനെസ് എന്താണ്? അങ്ങനെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
0: തീർച്ചയായിട്ടും വളരെ ഹാപ്പിയാണ്. പിന്നെ ഏറ്റവും വലിയ ഞാൻ പറഞ്ഞ വീണ്ടും പറയണ് ഓൾഡ് സോങ് കേട്ട് ഭയങ്കര സന്തോഷമാവുക. അറിയിക്കാൻ പറ്റില്ല, എല്ലാം കേൾക്കും.
1: ഒരുപാട് പേര് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവട്ടോ.
0: ഹലോ, താങ്ക് യു. പുതിയ ഞാൻ റേഡിയോ കേൾക്കണ കൂടുതലോട്ടാ പണ്ടും, കാരണം എന്റെ ഓർമ്മയിൽ പണ്ട് എന്റെ വീട്ടിൽ റേഡിയോ ഉണ്ടായില്ലേ, അപ്പൊ അയലവത്ത് വീട്ടിൽ കിടന്ന ഓർമ്മകളൊക്കെ ഉണ്ടായിരിക്കത്ത് വരുന്ന കേട്ട ഓർമ്മകള്.
1: റേഡിയോ ഓർമ്മകൾ ഒരുപാട്,
0: അത് മറക്കാൻ പറ്റൂല. അത്ര സുഖമാണ് നിങ്ങളുടെ എഫ് എം. രണ്ട് ചാനൽ മാറി മാറി
1: കേൾക്കും, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു.
0: തീർച്ചയായിട്ടും
1: കേട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കേട്ടതിൽ ഒരുപാട് സന്തോഷം എനിക്ക്.
0: വലിയ വലിയ സന്തോഷത്തിലാണ് വിളിച്ചത്.
1: ഓക്കെ, അപ്പൊ ഈ കേട്ടതിലും ആ ഒരു സന്തോഷം എന്നിലേക്കും കൂടി പ്രസരിക്കുന്നുണ്ട് കേട്ടോ.
0: ഓക്കെ,
1: താങ്ക് യു.
0: പാടിക്കോളൂ.

0: ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇപ്പോ എന്നും എപ്പോഴും അല്ലേ, ആ ഒരു മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരുന്നത്, ആ ഒരു പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: താങ്ക് യു സോ മച്ച്.

0: നിങ്ങളൊക്കെ അവിടെ ചഞ്ചാടിക്കോട്ടെ, നമുക്ക് പാട്ട് കേട്ടിരിക്കാം. അതും നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൾ യോൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. യെസ്, അങ്ങനെ ഫേവറേറ്റ് സോങ് ചോദിക്കാനായിട്ട് മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
1: ധന്യ, നമസ്കാരം.
0: ആ നമസ്കാരം, ആരാണ്?
1: ഞാൻ ജോഷിയാണ്, അങ്കമാലി.
0: ആ ജോഷിയാണ്, അങ്കമാലിയിൽ നിന്ന് വിളിക്കുകയാണ്. അങ്കമാലിയിൽ എത്ര നാളായി അങ്കമാലിയിൽ സ്ഥിര താമസമായിട്ട്?
1: അങ്കമാലി സ്ഥിരമല്ല, ഞാനൊരു 18-20 വർഷമായിട്ട് അങ്കമാലി ബേസ് ചെയ്ത് താമസിക്കുന്നു.
0: അല്ല അല്ലെ, അപ്പൊ ശരിക്കും നമ്മൾ ആരാണ്, മീൻസ് ഏത് സ്ഥലക്കാരനാണ്?
1: ഞാന് ശരിക്കും അങ്കമാലി നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെ അരലക്ഷ ഹോസ്പിറ്റലിന്റെ അവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ എടക്കുന്ന് പറയും.
0: ഓക്കെ, എടക്കുന്നാം.
1: എടക്കുന്ന് അത് നല്ലൊരു ഗ്രാമമാണ്. ഇപ്പൊ ഗ്രാമമൊന്നല്ല,
0: പണ്ട് ഗ്രാമമായിരുന്നു, ഇന്ന്
1: മെസ്സേജ് വിട്ട് തന്നോടിയാണ് ഈ അങ്കമാലി അങ്കമാലി എന്നുള്ള പേര്.
0: അപ്പൊ എല്ലാവരും കേട്ടല്ലോ, ജോഷി അങ്കമാലിക്കാരനല്ല.
1: അങ്കമാലിയിലാണ് ഇപ്പൊ താമസിക്കുന്നത്.
0: പക്ഷേ അങ്കമാലി അല്ല,
1: അങ്കമാലിക്കാരനല്ല. എന്തായാലും
0: പറയുന്നതായിരിക്കും. ഓക്കെ, അതാണ്. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: എനിക്കിപ്പോ 82-83 ആ കാലഘട്ടല്ലേ, സിന്ധു, ഐ ലവ് യു സിന്ധു എന്ന് പറഞ്ഞ പാട്ടുണ്ട്. താളം തെറ്റിയത് ആരാണ്?
0: സിന്ധു. ഏതെങ്കിലും സിന്ധുമാർക്കാണോ ഇത്?
1: സിന്ധു എന്ന് വെച്ചാൽ ചെറിയൊരു മെമ്മറി പറയാം. ഞാൻ ഈ കാലഘട്ടത്തിൽ 2-3 പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ ഒരു സിന്ധു എന്ന് പറഞ്ഞ സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു.
0: 2-ാം ക്ലാസ്സിലോ?
1: 2-3 പഠിക്കുമോ?
0: അമ്മേ. ആ ഓക്കെ ഓക്കെ.
1: അപ്പൊ ഈ സിന്ധു എന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ആ സ്കൂളിലെ തന്നെ പ്രധാന അധ്യാപകയുടെ മകളാണ്.
0: ഓക്കെ.
1: ആള് സുന്ദരിയായിരുന്നു. അപ്പൊ ഞങ്ങള് ക്ലാസ്സിലൊക്കെ പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ ചാടി പറയുമ്പോ ഞങ്ങൾക്ക് പ്രത്യേക അസൂയയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു.
0: അത് സ്വാഭാവികം.
1: ആ കാലഘട്ടങ്ങളാണ് ഈ സിന്ധു, ഐ ലവ് യു സിന്ധു എന്ന് പറഞ്ഞ പാട്ട് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഈ സിന്ധുവിനെ കാണുമ്പോ ഇടയ്ക്ക് സിന്ധു, ഐ ലവ് യു സിന്ധു, പക്ഷെ ഞാൻ ഈ ഐ ലവ് യുന്റെ അർത്ഥം എനിക്കറിയില്ല.
0: അയ്യോടാ, 2-3 ക്ലാസ്സല്ലേ.
1: 2-3 ദിവസം അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ സിന്ധു അവിടെ റിപ്പോർട്ട് ചെയ്തു ഒന്ന് അമ്മയുടെ അടുത്ത്.
0: അത് വേണം.
1: എന്നിട്ട് അമ്മ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. കൈകാലം വരത്തുനിന്ന് അങ്ങോട്ട് ചെന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊരു

0: പാട്ടാണ്, ഞാൻ എവിടെ കേട്ട് റേഡിയോയിലാണ് ഇവിടെ ആരും പാടി കേട്ടൊരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് ഫുള്ളായിട്ട് അറിയില്ല എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്ക് പാട്ട് അറിയില്ല, ഞാൻ എവിടെ കേട്ടു രണ്ടുപേരും എനിക്ക് അറിയുള്ളൂ. കാരണം സിന്ധു ഐ ലവ് യു എന്ന് പറയാം, ഐ ലവ് യുവിന്റെ അർത്ഥം എനിക്കറിയില്ല അന്ന്. അത് കഴിഞ്ഞാൽ ടീച്ചർ അതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തി, അതൊരു സിനിമ പാട്ടാണ്. എന്നെ പിന്നീട് ഓഫീസിലോട്ട് വിളിച്ച് പറഞ്ഞു ആ പാട്ട് ഫുള്ളായിട്ട് പാടാമെന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷെ എനിക്ക് പാട്ട് അറിയില്ല, എനിക്ക് ആ പാട്ട് കേൾക്കാൻ വേറെ ദിവസം ഒന്നും ഉണ്ടായില്ല.
1: അങ്ങനൊരു ഓർമ്മയുണ്ട്,
0: അങ്ങനൊരു മെമ്മറി
1: പറയല്. എന്നാ നമുക്ക് ആ ഒരു മെമ്മറിയോട് കൂടി ആ പാട്ട് ഒന്നും കൂടി കേട്ടാലോ.
0: നമുക്ക് എല്ലാ ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സിന്ധുമാർക്കും വേണ്ടിയാണ് കൊടുക്കാം.
1: അതാണ് അപ്പൊ ഇതാ വരുന്ന എല്ലാ സിന്ധുമാർക്കും വേണ്ടിയിട്ട് താളം തെറ്റിയ താരാട്ട് എന്ന മൂവിയില്
0: തെറ്റിയ താരാട്ട് അതന്നെ കൊച്ചിങ്ങനിയുടെ ഫിലിമായിരുന്നു.
1: ഓക്കെ,
0: നല്ല സിനിമയായിരുന്നു. മേനക
1: അങ്ങനെ അങ്കമാലിക്കാരനല്ലാത്ത ജോഷി അങ്കമാലിയുടേതാ ആ സോങ്, ഡെഡിക്കേഷൻ വരുന്നുണ്ട്. അതെ അതെ, ആകുമാർ ആകട്ടെ. ഓക്കെ
0: ഓക്കെ,
1: തീർച്ചയായിട്ടും ഇതാ വരുന്നു സോങ്, തീർച്ചയായിട്ടും. ഓക്കെ ഇതാ വരുന്നു സോങ്, താങ്ക് യു.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ഇഷ്ടഗാനങ്ങളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ് ഹോളിയോൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോ ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്? കടുങ്ങലിൽ നിന്ന് ശോഭ ചേച്ചിയാണ് വിളിക്കുന്നത് അല്ലേ? എന്താണ് ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണോ? ഇപ്പൊ വീട്ടമ്മയാണ്. ഇപ്പൊ വീട്ടമ്മയാണ്. അപ്പൊ പണ്ട് എപ്പോഴോ ആരോ ആയിരുന്നോ? എവിടെയാണ്? എവിടെയായിരുന്നു? മുപ്പത്തഞ്ച് വർഷത്തെ സർവീസിന് ശേഷമാണ് നമ്മൾ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നത്. എന്താണ് ഇപ്പൊ ഈ വിശ്രമ ജീവിതത്തിലെ ആനന്ദകരമാക്കാൻ കണ്ടെത്തിയ മാർഗം? റേഡിയോ കേൾക്കും. പോരെ അല്ലേ? ഇത് പോരെ അല്ലേ? പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. എവിടെ വരെ എത്തി? ഏത് പാട്ടാ ഇന്നിപ്പോ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്? ഇടക്കിടക്ക് ഓക്കെ, എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഫോണിൽ വരുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങ് ക്ലിയർ ആയില്ല. ഏതായാലും ഇന്നിപ്പോ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഓക്കെ, നമുക്ക് കേട്ടാലോ? എങ്കിൽ ഡെഡിക്കേഷൻ ഉണ്ടോ? വിശേഷം എന്തെങ്കിലും ഉണ്ടോ പറയാൻ? അപ്പൊ എല്ലാ പിറന്നാളുകാർക്കും കൂടി വേണ്ടിയിട്ടാണ് നന്ദൻ എന്ന മൂവിയിൽ ഈ ഒരു പാട്ട് വരാൻ പോകുന്നത് അല്ലേ? കെ ചിത്ര പാടിയ ഒരു പാട്ട്, മനോഹരമായൊരു സോങ്. കേട്ടാലോ നമുക്ക്?
2: എന്തോ
1: കേട്ടാലോ? ഓക്കെ, താങ്ക് യു. ഇതാ വരുന്നു കേട്ടോ സോങ്. ഇതുപോലെ വിളിച്ചിട്ട് ആശംസകൾ പറയാം, ഡെഡിക്കേഷൻസ് പറയാം, ഇഷ്ടഗാനം ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. 0184-242-8101.

0: മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം നൽകുന്ന ഒരു പാട്ടാണല്ലേ. നന്ദന എന്ന മൂവിയിലെ എല്ലാ പാട്ടുകളും ഇത്തരത്തിൽ തന്നെയുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് ഫേവറേറ്റ് ആണ്. അപ്പൊ ഏതായാലും ഇതുപോലെ ഫേവറേറ്റ് സോങ്ങിനായിട്ട് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. സ്പീഡ് കൂടി പോയെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, 0484242801. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് സോങ്, ഹിന്ദി തമിഴ് മലയാളം സോങ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സോങ് ചോദിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്.
1: ഹലോ,
0: ആ നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് സുബ്രഹ്മണ്യൻ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കളിക്കുളം.
0: ഓക്കെ, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വിളിക്കുകയാണ്.
1: അതെ,
0: എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്ന ആളാണോ?
1: അതെ, എനിക്ക് ഷോപ്പ് തൃപ്പയാറ്.
0: ആ ഇപ്പൊ ഷോപ്പിൽ നിന്നാണോ വിളിക്കുന്നേ?
1: ആ ഷോപ്പിൽ നിന്നാണ് വിളിക്കുന്നത്.
0: തിരക്കുള്ള സമയമാണോ?
1: ബ്രേക്കിൽ സമയമൊന്നുമില്ല.
0: അല്ല, തിരക്കുള്ള സമയമാണോ, ബിസി ടൈം ആണോ? അപ്പൊ എങ്ങനെയാണ് സീസൺ ആണോ ഇപ്പോ ഈ ഒരു മെയ് മാസം എന്ന് പറയുന്ന യൂണിഫോമിന്റെ ഒക്കെ സമയമായോ? ഓക്കെ, അപ്പൊ യൂണിഫോം ഒക്കെ എങ്ങനെയാ, അവൈലബിൾ ആണോ അവിടെ?
1: യൂണിഫോം ഒക്കെ
0: കൊടുക്കാണ്. ഓക്കെ, ഇപ്പൊ അങ്ങനെ അതിന്റെ ഒരു ബിസിനസ് നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെ പോയി. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? കാത്തു നിൽക്കാൻ ഒരു പൊന്നമ്പിളി ഉണ്ടോ? ഓക്കെ, ആർക്കാണ് ഡെഡിക്കേഷൻ?

0: ഞങ്ങളുടെ കടയിൽ സ്റ്റാഫ് ഷീല, പിന്നെ
1: ഷീല എന്ന് കേട്ടു, ഷീജ, ഷീല,
0: ബിന്ദു, ദിലീപ്,
1: ബിന്ദു ദിലീപ്,
0: പിന്നെ ഷൈജ, പിന്നെ രതീഷ് മഞ്ഞപ്ര, സുലൈമാൻ കുരിക്കുഴി,
1: ഓക്കെ,
0: ദിവ്യ സന്തോഷ്, താജുദ്ദീൻ നാട്ടിക, ഷീബ കുമരക.
1: ഓക്കെ, അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടാണ് പാട്ട്, ഇവർക്ക് വേണ്ടിയിട്ടാണ് പൊന്നമ്പിളി കാത്തു നിൽക്കാൻ പോണത് അല്ലേ. ഓക്കെ, കൊടുത്താലോ നമുക്ക്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയും ബിസിനസ് ഒക്കെ ഉഷാറായി നടക്കട്ടെ കേട്ടോ.
0: ഓക്കെ,
1: സീസൺ ഒക്കെ പെട്ടെന്ന് വരട്ടെ.
0: ഓക്കെ,
1: താങ്ക് യു. ഇതാ വരുന്നു സോങ്.
0: താങ്ക്
1: യു.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സ് ആണ്, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ് വിളിക്കുന്നേ?
1: ഞാൻ മനോഹരൻ. കപ്രശ്ശേരി.
0: കപ്രശ്ശേരി എന്ന് വിളിക്കുന്നു.
1: അതെ.
0: എവിടെയാണ് ഈ കപ്രശ്ശേരി?
1: നെടുമ്പാശ്ശേരി എയർപോർട്ട്.
0: അത് പറ, നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത്. ഓക്കെ, എന്താണ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നാണെങ്കിൽ പറയാം.
1: അല്ല, ഇന്ന് 12
0: അതുണ്ടായില്ല, ഭയങ്കര നഷ്ടമായല്ലേ.
1: മറന്നിട്ടാ,
0: അതാണ്. അതെന്താന്നറിയോ, നിങ്ങൾക്ക് ഒരുപാട് ഗാനങ്ങൾ തരാനുള്ളതല്ലേ, ഞാൻ വിചാരിച്ചു. അതുകൊണ്ടല്ല
1: കേട്ടത്.
0: അങ്ങനൊന്നും ഇന്ന് ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് വാർത്ത അങ്ങനെ മിസ്സായി. ഇനി നമുക്ക് 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്ത കേൾക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഉടനെ തന്നെ ഇനി ഒരു ആഹാ, നല്ലൊരു പാട്ടാണ് കേട്ടോ.
1: അതെ അതെ
0: അതെ അതെ. പറഞ്ഞോളൂ.
1: അബ്ദുൾ സലാം അഴിഞ്ഞപ്പോ തൃശ്ശൂർ ജില്ല, പി മുഹമ്മദ് വടക്കേ വാവന്നൂര് പാലക്കാട്,
0: ഇത്രയും പേർക്കാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് നല്ലൊരു പാട്ടിന് വേണ്ടിട്ടോ. എൻ വി കുറുപ്പിന്റെ വരികളും രവീന്ദ്രന്റെ മ്യൂസിക്കും യേശുദാസിന്റെ സൗണ്ടും വേറെ എന്ത് വേണം. അതെ, എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ്.
1: അപ്പൊ
0: അതാണ്, നമുക്ക് കേട്ടാലോ, പാട്ട് കേട്ടാലോ. ഓക്കെ ഓക്കെ, പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര തീരുമാനത്തിന്റെ നേതൃത്വം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
1: न केवल अपनी सांस्कृतिक विरासत को आगे बढ़ाना है बल्कि इस जिम्मेदारी को आने वाली पीढ़ियों के हाथों में सौंप कर भी जाना. साथियों, हमारे सांस्कृतिक स्थल हजारों वर्षों से भारत की पहचान रहे इतनी समृद्ध विरासत हमें मिली है.
0: ഗുജറാത്തിലെ പ്രഭാസ് പടാനിലെ ഹെലിപാഡിലിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നിരവധി പേരാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഒത്തുകൂടിയത്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ് സംഗ്വിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് മഹാപൂജാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്ന സോമനാഥ് സ്വാഭിമാൻ ഉത്സവ ദിനത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ആത്മീയ ബോധത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തമായ പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടൈം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്നും വിദേശ നാണയ ശേഖരം കരുതി വയ്ക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. വർക്ക് ഫ്രം ഹോം രീതി പുനരുജ്ജീവിപ്പിക്കണമെന്നും ഹൈദരാബാദിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള തടസ്സങ്ങളും കാരണം ആഗോള അസംസ്കൃത എണ്ണവില കുതിച്ചുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സമ്പദ്വ്യവസ്ഥയിൽ തിരിച്ചടികൾ നേരിട്ടിട്ടും ഇന്ത്യ ശക്തമായ വളർച്ചാ വേഗത നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ സമ്പദ്വ്യവസ്ഥ 6.6% വളർച്ച കൈവരിക്കുമെന്ന് ഇന്ന് പുറത്തിറങ്ങി.

0: SBI ഗവേഷണ റിപ്പോർട്ട് പ്രവചിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളുടെ ബാങ്ക് വായ്പാ വളർച്ചാ നിരക്ക് 11% നിന്ന് 16.1% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊഖ്റാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. ദേശീയ സാങ്കേതിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പൊഖ്റാനിൽ നടന്ന വിജയകരമായ പരീക്ഷണങ്ങൾക്ക് കാരണമായ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും ഇന്ത്യ അഭിമാനത്തോടെ ഓർക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ നാഴികക്കല്ലായ സാങ്കേതിക നേട്ടങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണ് ശാസ്ത്ര സാങ്കേതിക ദിനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ദ്രുതഗതിയിലുള്ള നവീകരണം, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, വിവിധ മേഖലകളിലെ ഗണ്യമായ പുരോഗതി എന്നിവയിൽ രാജ്യം അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Technology is transforming every facet of life, from decoding genetic codes to exploring outer space, from developing biofortified crops and recycling technologies to advancing clean energy solutions. Technology is also enabling innovations that range from deep sea robotics to tsunami early warning systems, strengthening resilience and also preparedness across the domains.
0: 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാമ്പത്തിക വളർച്ച, സ്വയംഭരണം, സാമൂഹിക പരിവർത്തനം, സുസ്ഥിര ഭാവി എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിൽ സാങ്കേതിക മേഖല കൂടുതൽ പങ്കുവഹിക്കുമെന്ന് ഡോക്ടർ സിംഗ് വ്യക്തമാക്കി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവല്ലയ്ക്ക് സ്വന്തമായി രണ്ട് താമര ഇനങ്ങൾ. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി അജിത കെ വി വികസിപ്പിച്ച ഹൈബ്രിഡ് ഇനം താമരകളായ മയൂരി, പനീർ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആന്റ് ഫാർമേഴ്സ് റൈറ്റ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചത്. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ അംഗീകാരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: തിരുവല്ല തുകലശ്ശേരി ആലഞ്ചേരിൽ വീട്ടിൽ കെ വി അജിത വികസിപ്പിച്ച മയൂരി കടും നിറം പൂക്കളും വലുപ്പവും കൊണ്ട് പ്രത്യേകത നിറഞ്ഞതാണ്. പനിനീർ എന്ന ഇനം ധാരാളം ദളങ്ങളുള്ള മൃദുവായ പിങ്ക് നിറത്തിലുള്ള പൂക്കളും മനോഹരമായ സുഗന്ധവുമുണ്ട്. വീടിന്റെ മട്ടുപ്പാവിൽ 8 വർഷം മുൻപ് അജിത തുടങ്ങിയ താമര കൃഷി ഇന്ന് മികച്ച വരുമാന മാർഗം കൂടിയാണ്. പീച്ച് ലേഡി, വജ്ര, ബേബി ക്യൂൻ, മാരിഗോൾഡ്, സ്നോബോൾ തുടങ്ങി സ്വന്തമായി നിർമ്മിച്ച 15 തരം വെറൈറ്റികൾ ഉൾപ്പെടെ 75 തരം താമര ഇനങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പിന്തുണയോടെ അജിതയുടെ വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ ക്ഷണപ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം 13 മുതൽ 15 വരെ ചൈനയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 9 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. നീണ്ട US ഇസ്രായേൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായ ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധശേഷിയിലുള്ള പ്രതിസന്ധി, തായ്വാൻ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ സന്ദർശനം. ഫുജൈറ തുറമുഖം വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യയും UAE ഒരു കരാറിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് നിഷേധിച്ചു. അത്തരമൊരു വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ഒഴിപ്പിക്കൽ പദ്ധതി ഇട്ടിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര

0: കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says Somnath Temple Amrit Mahotsav will inspire country's vision for the next millennia. Performs Mahapuja on completion of 75 years of temple's restoration. West Bengal Chief Minister Shubhendu Adhikari announces transfer of land to BSF for border fencing. Also launches Ayushman Bharat health scheme in the state. Centre notifies implementation of Viksit Bharat G. Ramji Act to be rolled out from the 1st of July. SBI Research says country's economy remains resilient.

0: कास्ट का होना चाहिए।
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
3: Musically yours, this is FM Rainbow 107.5. Your favorite music station.

മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.

0: സെൽ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ ആശയ പ്രമോദ് കർപ്പിക്കോ. ഡോക്ടർ സാബ്, വിവിധ ഭാരതി സ്റ്റുഡിയോ മേ ആപ്കാ ബഹുത് ബഹുത് സ്വാഗത് ഹൈ.
1: നമസ്കാര രാജേന്ദ്ര ജി, മുഝേ യഹാ പേ ബുലാനേ കേ ലിയേ ശുക്രിയ.
0: ഹം അപ്നേ സുൻനേ വാലോ കോ ശുരുആത് മേ ബതാനാ ജറൂരി സമജ്തേ ഹൈ കി ആജ് കി ഹമാരി ചർച്ചാ കാ ജോ വിഷയ രഹേഗാ വോ ഹൈ തലസീമിയ ഉപചാര ഓർ ഇസ്സേ ബചാവ്. തോ ശുരുആത് ഹം ഐസേ ഹി കർതേ ഹൈ. കൈ ബാർ ഹം അസ്പതാലോ മേ ദേഖ്തേ ഹൈ കിസി ദമ്പത്തി കേ സാത് കോയി ബച്ചാ ഹോതാ ഹൈ ഓർ ബഹുത് ബിമാർ.

0: നമസ്കാരം. സ്വയം പര്യാപ്തമായ ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യയ്ക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്ന് സൂചന. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. വികസിത് ഭാരത് ജിറാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. സാമ്പത്തിക വർഷത്തിൽ ഉടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം. പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. അടുക്കളവാതിൽ വഴി വീടിനുള്ളിൽ കടന്നായിരുന്നു നായയുടെ ആക്രമണം. കുട്ടിയുടെ കണ്ണിന് പരിക്കേറ്റു. 2026-27 കീം പ്രവേശന പരീക്ഷയിലേക്കുള്ള അപേക്ഷകൾ പരിശോധിച്ച് അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17 വൈകിട്ട് 6 മണിവരെ ദീർഘിപ്പിച്ചു. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് തുറക്കും. ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും.
1: News Rainbow. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: കഥകുവിലെ ഒരു അടിപൊളി പാട്ടോടുകൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്.
1: ഗോവിന്ദ
0: അമ്പിളി, എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങൾ, നല്ല വിശേഷങ്ങൾ.
0: നമ്മൾ ഈ അടുത്ത് കണ്ടേ ഉള്ളൂ.
1: അതെ അതെ അതെ അതെ. അപ്പോ നമ്മുടെ വെക്കേഷൻ ഒക്കെ ഇങ്ങനെ തീരാൻ പോകുന്നു.
0: ഇനിയും
1: ഓർമ്മിപ്പിക്കണമല്ലോ, ഇനി എവിടെയെങ്കിലും ഒക്കെ പോവാനുണ്ടെങ്കിൽ അധികം സമയമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴേ ആ ഒരു ലാസ്റ്റ് ട്രിപ്പിന്റെ ഒരു പരിപാടിയൊക്കെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എറണാകുളത്തൊക്കെ ഇങ്ങനെ നമ്മുടെ ജങ്കാറ് കയറാനായിട്ട് നമ്മുടെ ഫോട്ടോ വെച്ചിലൊക്കെ നിൽക്കുമ്പോണ്ടല്ലോ, നല്ല ക്യൂ ആണ്. കാരണം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല യാത്രകളാണ്.
0: അതെ അതെ. അപ്പോ കൂടാതെ മഴയും കൂടെയൊക്കെ വരുന്നത് കൊണ്ട്
1: അതെ അതെ
0: യാത്രകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു വെക്കുക എന്നുള്ള രീതിയിലാണ്
1: ഒരു മഴ വരുന്നത്.
0: വൈകിട്ടാകുമ്പോഴേക്കും ഒരു മഴ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് യാത്രകളൊക്കെ പോകാനുള്ളവരെല്ലാവരും യാത്രകളെല്ലാം ചെയ്ത് പൂർത്തിയാക്കിക്കോളൂ. അപ്പോ
1: കിട്ടുന്ന സമയം,
0: അതെ കിട്ടുന്ന സമയത്ത്. അതെ, ഓക്കെ.
1: അതുപോലെ റെയിൻ കോട്ടൊക്കെ എടുത്ത് ടൂ വീലറിന് പോകുന്നവരാണെങ്കിൽ പ്രത്യേക
0: എപ്പോ വേണമെങ്കിലും മഴ വരാം,
1: വേണമെങ്കിലും മഴ വരാം. അതുകൊണ്ട്
0: ഇനിയിപ്പോ നമ്മളിപ്പോ വാർത്തയിൽ വായിച്ചതുപോലെ തന്നെ മഴ കൂടാനാണ് ചാൻസ്. അപ്പോ യാത്രയില് കൂടെ എന്തായാലും വെയില് കാരണം കരുതിയിട്ടുണ്ടാവും. ഇപ്പൊ മഴയ്ക്കും കൂടി
1: ഉപകാരപ്പെട്ടിട്ട് എന്തായാലും കൂടെയും റെയിൻ കോട്ടും ഒക്കെ കരുതി വെക്കുക. മഴയാണോ വെയിലാണോ എപ്പോഴാണ് ഇതൊക്കെ വരുന്നത്?
0: എപ്പൊ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വരാമെന്ന പ്രതീക്ഷയില്ല. നമ്മളപ്പോ മുന്നോട്ട് പോവുകയാണ്. ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയമാണ്. അപ്പോ ഇനി കുറെ കുറെ ഗെയിമുകളുണ്ട്. അപ്പൊ

0: തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുണ്ട്. അപ്പോ ഇതെല്ലാം കേട്ടോണ്ടിരുന്നോളൂ.
1: കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഇവിടെ. ഇന്ന് നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങൾ രണ്ടാളുണ്ട്, ആർ ജെ അംബ്ലീഷിനോ
0: ആൻഡ് ആർ ജെ സിമി. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: അടിപൊളി പാട്ടുകളോടുകൂടെ നമ്മളിങ്ങനെ ഓൺ ദ ഗോയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
1: പ്രകമ്പനം
0: അതെ,
1: അല്ലേ?
0: പ്രകമ്പനത്തിലെ ഒരു നല്ല പാട്ടായിരുന്നു അത്. നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടല്ലേ.
1: സിനിമയ്ക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്.
0: അല്ല, എല്ലാ ദിവസവും സന്തോഷമുള്ളതാണ്.
1: പ്രത്യേകിച്ച് ഒരു സന്തോഷം ഉണ്ടല്ലോ.
0: അല്ല, നമ്മളുടെ ശ്രോതാക്കൾക്ക് അടിപൊളി പാട്ടുകൾ കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കും സന്തോഷം നൽകുന്നതാണല്ലോ.
1: അതെ അതെ അതെ അതെ. എന്നാലും എന്നാലും ഇന്നൊരു പ്രത്യേക ഒരു തെളിച്ചൊക്കെ ഞാൻ മുഖത്ത് കാണുന്നുണ്ട്. എന്താണോ,
0: പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല.
1: എന്തെങ്കിലും ഫുഡ് പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന്?
0: ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തെളിച്ചു വരുന്നതാണോന്ന്? ഇന്നേ വേറൊരു പ്രത്യേകതയുണ്ട്. ഫുഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നാഷണൽ ഈറ്റ് വാട്ട് യു വാണ്ട് ഡേ. നിങ്ങൾക്ക് എന്തിഷ്ടമാണോ എന്ത് വേണോ അതെല്ലാം കഴിച്ചോളൂ എന്ന് പറയുന്ന ദിവസമാണ്.
1: അതാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ത് കഴിക്കാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യം ഉള്ളൊരു ദിവസം ആയതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് ഡയറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ?
0: അതൊക്കെ നമുക്ക്

0: ഇഷ്ടമുള്ള ഫുഡ് കണ്ടാൽ ഡയറ്റിംഗ് ഒക്കെ എടുത്ത് എന്താ പറയാ തോട്ടിൽ കളയുന്ന പറയുന്ന അവസ്ഥയല്ല.
1: ഈ പറയുന്ന ആള് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പറയും നിങ്ങൾ ഫുഡ് ശ്രദ്ധിക്കണം, നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണം, ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും.
0: എന്നാലും
1: ഇന്ന് പറയൂല,
0: ഇന്ന് പറയില്ല, ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഫേവറേറ്റ് ഫുഡ്സ് കഴിക്കാവുന്ന ഒരു ദിവസമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസം ഉണ്ടോന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ.
1: ഒരു കുറ്റബോധം ഇല്ലാതെ കഴിക്കാം.
0: അതെ, കുറ്റബോധം ഇല്ലാണ്ട് കഴിക്കാവുന്ന ഒരു ദിവസമാണ്. പക്ഷെ കുറ്റബോധം വരും, ഡയറ്റ് എടുക്കുന്നവർക്ക് കുറ്റബോധം വരും. വേണ്ടായിരുന്നു ഛേ എന്നുള്ളത്
1: തോന്നുന്നു. ആ കുറ്റബോധം നാളത്തേക്ക് മാറ്റി വെച്ചോളൂ.
0: അതെ, ഇന്ന് മൺഡേ മെയ് 11th ആണ്. മെയ് 11th അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാഷണൽ ഈറ്റ് വാട്ട് യു വോണ്ട് ഡേ. അതായത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു രീതിയിൽ ഒരു ഫണ്ണായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ പറയുന്നത്.
1: ഇന്നൊരു ഹോസ്റ്റസ് കപ്പ് കേക്ക് ഡേയും കൂടിയാണ്. ക്ലാസിക് ക്രീം കേക്ക് ചോക്ലേറ്റ് ഒക്കെ നിറച്ചുകൊണ്ട് ഇന്ന് ആസ്വദിക്കാൻ പറ്റുന്ന അതിന്റെ ഒരു ദിവസവും കൂടിയാണ് കേട്ടോ ഇന്ന്. എന്തായാലും ഈ ഒരു ഈദ്ദേയിൽ വേണമെങ്കിൽ ഒരു കപ്പ് കേക്കും കൂടി നമുക്ക് കഴിക്കാം അല്ലെ.
0: അതിന് ഓക്കെ, ഫുഡെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുക, ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടം പോലെ കഴിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി വേറൊരു ദിവസത്തും കൂടി ഉണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാല് നാഷണൽ വുമൻസ് ചെക്കപ്പ് ഡേ ആണ്. അതായത് മെയ്യിലെ 2nd തിങ്കളാഴ്ച എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഹെൽത്ത് എൻകറേജ് ചെയ്യുന്ന, ഹെൽത്ത് സ്ക്രീനിങ് എൻകറേജ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോ നമുക്ക് ചെക്കപ്പ് ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും ആവട്ടെ ഇല്ലെങ്കിലും ആവട്ടെ ഇല്ലാതിരിക്കട്ടെ,
1: പരിശോധന
0: നമ്മൾ പരിശോധിച്ച് വെക്കുന്ന ആ ഒരു ദിവസം കൂടിയാ, പരിശോധന നടത്തുന്ന ഒരു ദിവസം.
1: ഇങ്ങനെയൊക്കെ പരിശോധന ദിനവും കൂടിയായിട്ട്,
0: അതെ, ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ ഉണ്ട് എന്നുള്ള അറിയുന്നത് ഇപ്പോഴാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മളത് കളയണ്ട. കാരണം നമുക്കൊരു അസുഖവും ഇല്ല എന്നറിയുന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് ഏറ്റവും വലിയ സന്തോഷം.
1: 30 വയസ്സ് കഴിഞ്ഞാല് നമ്മള് സ്ത്രീകൾ പ്രത്യേകിച്ചും പല ടെസ്റ്റുകളൊക്കെ
0: നടത്തണമെന്ന്
1: പറയാറുണ്ട്. എന്തായാലും അതിന് ഇന്നത്തെ ഒരു ദിവസം നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അല്ലെ.
0: അതെ, അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില ദിവസങ്ങൾ ചില ചില ഓർമ്മകളൊക്കെ ആയിട്ട് മാറാറുണ്ട്, ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കാൻ പറ്റിയെങ്കിൽ അത് വളരെ വളരെ എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ സാധിക്കുമെങ്കിൽ നമുക്ക് ചെക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അതിന് ചെയ്യാനായിട്ട് ഒട്ടും മടിക്കണ്ട. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് കുറച്ച് പ്രത്യേകതകൾ, ഇനിയും ഒത്തിരി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: സമയം 5 മണി കഴിഞ്ഞിട്ട് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടോണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.
1: അപ്പൊ നമ്മള് വെക്കേഷന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഈ ഒരു വെക്കേഷൻ തീരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വെക്കേഷൻ ഇങ്ങനെ കുറച്ച് ഒരു രണ്ടാഴ്ചയും കൂടിയൊക്കെ നമുക്കിനി അടിച്ചു

0: ചെയ്യാനുള്ള സമയമൊക്കെ ഉള്ളു. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ഷോപ്പിംഗ് ഒക്കെ, നമ്മള് നേരത്തേക്ക് ഈ ഓണം ക്രിസ്തുമസിന്റെ ഒക്കെ തലേ ആ ഒരു ആഴ്ചയൊക്കെ ആണല്ലോ ഭയങ്കര ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത്, അതുപോലെ തന്നെ ഒരു തിരക്കാണ് ഈ ഒരു സ്കൂള് തുറക്കുന്ന സമയത്തും അല്ലെ ഷോപ്പിങ്ങിനായിട്ട്. അപ്പോ ഇപ്പോ പുതിയ ബാഗ്, പുതിയ കൊട,
1: പുതിയ ചെരുപ്പ്, പുതിയ യൂണിഫോം
0: കിട്ടി പോവാനായിട്ട് എല്ലാവർക്കും, ഇതിനിപ്പോ എന്താ എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്. ഇപ്പോ ജെൻസി കിഡ്സിന് അത് അതിനൊരു ക്ഷാമം ഇല്ല, പക്ഷെ കുറച്ചൊരു തലമുറ മുന്നിലേക്ക് വരുമ്പോ അത് ശരിക്കും നമ്മുടെയൊക്കെ കാലഘട്ടം പിന്നെയും ഓക്കെ ആയിരുന്നു, അതിനു മുമ്പൊരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ഇതൊന്നും ഇല്ലാതെ എല്ലാം പുതിയ യൂണിഫോം ഇല്ല, അപ്പൊ ചിലപ്പോ പഴയ തന്നെയൊക്കെ ആയിരിക്കും,
1: ചിലപ്പോ
0: പുസ്തകം ഉണ്ടാവില്ല, പഴയ ആളുകളുടെ കയ്യിന്ന് എല്ലാം പഴയത് പഴയതൊക്കെ മേടിച്ച് മേടിച്ച് ഉപയോഗിച്ചിരിക്കുന്ന, ഇപ്പോഴത്തെ പോലത്തെ ഒരു സൗകര്യം ഇല്ലാത്തൊരു സമയമുണ്ട്. അപ്പൊ ആ ഒരു ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ലിസണേഴ്സിന് കുറെ പറയാനുണ്ടാവും. ആ ഒരു സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു കുറച്ചൊരു കഷ്ടപ്പാടും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഇതെല്ലാം സുലഭമായിട്ട് ഇപ്പം അമ്മ വീട്ടിൽ നിന്ന് അച്ഛൻ വീട്ടിൽ നിന്നൊക്കെ ഇതെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ ഒരു ആ ഒരു സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു ഷോപ്പിംഗ് അനുഭവം നിങ്ങൾ എങ്ങനെയായിരുന്നു?
1: അതായത് സ്കൂളിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സ്കൂളിലെ ബാഗ്, കുട, അങ്ങനെയുള്ള എല്ലാ സാധനപുസ്തകം എല്ലാം പുതിയതായിട്ട് വാങ്ങിച്ചിട്ടാണോ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും ഉപയോഗിച്ചതിന്റെ ബാക്കിയായിട്ടാണോ ഉപയോഗിച്ചത് എന്നുള്ളതല്ലേ ചോദിച്ചത്?
0: അപ്പോ
1: അമ്പിളി എങ്ങനെയായിരുന്നു?
0: ഞാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുതിയത് ഉണ്ടായിരുന്നു, എങ്കിലും കുറെയൊക്കെ ചേച്ചിമാരെ ഒക്കെ ഉപയോഗിച്ചതിന്റെ ബാക്കികളിലാണ് നമുക്ക്, നമ്മൾ ഇളയതായതുകൊണ്ട് കുറച്ച് അവരുപയോഗിക്കും പുതിയതൊക്കെ അവർക്ക്, അത് കഴിഞ്ഞ അടുത്ത തലമുറയാണല്ലോ നമ്മൾ, അപ്പൊ അതിന്റെ ശേഷിപ്പുകളാണ് നമുക്ക് ഇങ്ങോട്ട്
1: വരുന്നത്.
0: അപ്പൊ ഒരു വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ പുതിയ വാച്ച് വാങ്ങിച്ച ചേച്ചിക്ക്
1: അത്
0: കഴിഞ്ഞിട്ട് അടുത്ത വർഷം നമുക്കത് കിട്ടും, അങ്ങനെ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ഓ ചേച്ചിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം എനിക്ക് കിട്ടുമല്ലോ, പക്ഷെ നമ്മളത് ഓക്കെ ആയിരുന്നു, പുതിയ തന്നെ വേണമെന്ന് കാരണം
1: ായിരുന്നു. പക്ഷെ ആദ്യം എനിക്കായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ സമ്മതിക്കില്ലായിരുന്നു, അതും പുതിയത് വാങ്ങിച്ചു കൊടുക്കേണ്ടി
0: വാശിക്കുട്ടിയായിരുന്നു.
1: അല്ല നമ്മൾ ഉപയോഗിച്ച് ബാക്കിയില്ലല്ലോ, ഇല്ലല്ലോ,
0: അതെ പൊടിയായിട്ടുണ്ടാവും,
1: അത്രയ്ക്ക് സൂക്ഷ്മത കൂടിയുള്ള ഒരാളായതുകൊണ്ട് പിന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം പുതിയതായിരുന്നു, അതായത് അഹങ്കാരം പറഞ്ഞല്ലോ കേട്ടോ, അത്
0: പൊരുത്തക്കേടില്ലാത്തോണ്ടും.
1: അതെ അതെ, അത് പിന്നെ നമുക്ക് പിന്നെ എല്ലാം
0: ഇത് പക്ഷെ ചിലപ്പം അടുത്ത തലമുറക്ക് അനിയത്തിക്ക് അനിയത്തിന് അനിയനൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച്
1: കരുതി വെക്കുന്ന കുട്ടികളുണ്ട്. ശരിയാണ്,
0: ഇപ്പോഴത്തെ തലമുറ അല്ലേ, ആ ഇതിനെ പറ്റിയൊക്കെ പറയാൻ കുറെ പേര് ഇങ്ങനെ വെയിറ്റിംഗ് ആയി.
1: അപ്പൊ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തില് ഇതുപോലെയുള്ള പാഠ്യവസ്തുക്കള്, പഠന വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് അമ്പിളി ചോദിച്ചത് അല്ലേ?
0: അതെ, അപ്പൊ അത് നമുക്ക് അയച്ചു തരാം. ആണെങ്കിലും വായിക്കാൻ തയ്യാറാണ്, വായിക്കേണ്ട നമ്പർ ഇതാണ്,
1: വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8547341075, 8547341075. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു പഠന സമയത്തുള്ള ആ ഒരു പാഠ്യവസ്തുക്കളുടെ ഉപയോഗവും മറ്റു കാര്യങ്ങളൊക്കെ?
0: സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള
1: സ്കൂളിൽ കാലഘട്ടത്തെ കുറിച്ചിട്ട്
0: അടുത്ത രണ്ട് പാട്ടിന് ശേഷം നമുക്ക് ഗെയിമിലേക്ക് പോവാം അല്ലേ?
1: അതെ അതെ, ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ റെഡി ആയിട്ടുണ്ട് എന്നുള്ള നേരത്തെ റെഡിയാണ്. അപ്പൊ ഗെയിമിന്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു, സമയം 5 മണി കഴിഞ്ഞിട്ട് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ
0: 6 മണിയോടുകൂടി
1: ഗെയിം ആരംഭിക്കുന്നതാണ്. അപ്പോ എല്ലാവരും വിളിക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. വിളിക്കേണ്ട നമ്പർ വേണമെങ്കിൽ പറഞ്ഞുതരാം, 0444242801. ഇപ്പൊ വിളിക്കണ്ട കേട്ടോ, 0484242801. ഒപ്പം തന്നെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8547341075.

0: കൃത്യം 6 മണി കഴിഞ്ഞിട്ട് 48 സെക്കൻഡ് ആയിരിക്കുകയാണ്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. വെൽക്കം ബാക്ക് അമ്പിളി.
1: യെസ്, അങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അവർ ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള സൗകര്യങ്ങളൊക്കെ പണ്ടത്തെ കുട്ടികൾക്ക് ഉണ്ടോന്നൊരു അന്വേഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ പണ്ടത്തെ കുട്ടി പറയുന്നുണ്ട് ഈ ഒരു സൗകര്യം ഒന്നും നമുക്ക്. മെസ്സേജ് ആണ്, നമുക്ക് വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ആണ്. കൃഷ്ണൻകുട്ടിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൃഷ്ണൻകുട്ടി പറയുന്നത്, ഇന്നത്തെ കുട്ടികളുടെ സൗകര്യമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു കേട്ടോ അമ്പിളി സിമി എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സൗകര്യമൊന്നും ഉണ്ടാവില്ലെന്ന് അറിയാം. എന്തായിരുന്നു ആ ഒരു ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിരുന്നത്. അപ്പോ കൃഷ്ണൻകുട്ടി പറയുന്നത്, അന്ന് കുടയ്ക്ക് പകരം സ്ലേറ്റ് ആയിരുന്നു ഞങ്ങൾ തലയിൽ ചൂടിയിരുന്നത്, ഞങ്ങളുടെ ആ ഒരു എന്താ യൂണിഫോം ഒക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. യൂണിഫോമിന് പകുതിക്ക് ബട്ടൺസ് ഉണ്ടാവില്ല, ആ യൂണിഫോം നനയാതിരിക്കാൻ വേണ്ടി കുടയായിട്ട് സ്ലേറ്റ് ആണ് ചൂടിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ചുകൂടി ഹൈടെക് ആയ ആളുകൾക്ക് വാഴയിലയും അതുപോലെ ചേമ്പിലയും ഒക്കെ ആയിരുന്നു കുടയായിട്ട് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ KCB

0: ഇതിൽ നിന്ന് ഈ വർഷം റിട്ടയർഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ ഒരു ടോക്ക് എന്നെ ചിന്തിപ്പിച്ചു എന്ന് പറയുന്നു.
1: ഓക്കെ, എന്തായാലും സന്തോഷം.
0: ശരിയാണല്ലേ, പണ്ടത്തെ ഒരു കല്ല് സ്ലേറ്റ് അല്ലേ?
1: ഒരു
0: സങ്കടം ഉണ്ട് അല്ലേ?
1: അതൊക്കെ ഏതെങ്കിലും സിനിമ നോക്കിയാൽ ഇനി കാണാൻ പറ്റുമായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക്
0: അല്ലേ. അങ്ങനത്തെ ആ സ്ലേറ്റിൽ എഴുതിയിട്ടുണ്ടോ? സിനിമ ആ സമയത്ത് രണ്ട് തരത്തിലുണ്ട് സ്ലേറ്റ്, അതുകൊണ്ട് പൊട്ടി പോകുന്നുണ്ട്.
1: ഉണ്ടുണ്ട്, അതില് മറ്റേ ബാക്കസിന്റെ പോലെ മുത്തുകൾ ഉള്ളവരുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോവില്ല.
0: അത് പൊട്ടിപ്പോവില്ല, പക്ഷെ മറ്റേണ്ട് മരത്തിന്റെ ഫ്രെയിം
1: സ്ക്വയർ മാത്രമായിട്ടുള്ളത്
0: അത് പക്ഷെ പൊട്ടിപ്പോവും. അത് വെച്ച് തലക്കെട്ടൊക്കെ അടിക്കുകയൊക്കെയാണ് നമ്മുടെ സദാനന്ദന്റെ സമയത്തില്. നമ്മുടെ സലീംകുമാറിനെ പോയിട്ട് നമ്മുടെ ദിലീപ് അടിക്കുന്നുണ്ട് പണ്ട് ചെയ്തതിന്റെ ഒരു പ്രതികാരം തീർക്കാനാന്ന്
1: പറഞ്ഞിട്ട്.
0: അപ്പൊ അതിനെന്താ എന്റെ തലക്കെട്ട് നീ അടിച്ചോ അടിച്ചോന്നറിയോ? ഒരു അറ്റ അടി കൊടുക്കും,
1: എനിക്ക്
0: ഇത്രയും വേണ്ടായിരുന്നു.

0: ആനന്ദന്റെ സമയത്തില് നമ്മുടെ സലീംകുമാറിനെ പോയിട്ട് നമ്മുടെ ദിലീപ് അടിക്കുന്നുണ്ട്, പണ്ട് ചെയ്തതിന്റെ ഒരു പ്രതികാരം തീർക്കാനാന്ന്
1: പറഞ്ഞിട്ട്.
0: അപ്പൊ അതിനെന്താ എന്റെ തലക്കെട്ട് നീ അടിച്ചോ അടിച്ചോ എന്നറിയുമ്പോ ഒരറ്റടി കൊടുക്കും.
1: എനിക്ക്
0: ഇത്രയും വേണ്ടായിരുന്നു.
1: സ്ലേറ്റിലെ ഏറ്റവും വലിയ സങ്കടം പറഞ്ഞ എന്താണെന്നറിയാമോ, പൊട്ടി പോകുമ്പോഴൊന്നും അല്ല, നമുക്ക് ചിലപ്പോ ഫുൾ മാർക്ക് കിട്ടും, ഡിക്റ്റേഷൻ ഉണ്ടാവും, അപ്പൊ നമുക്ക് ഫുൾ മാർക്കും കിട്ടും, മിക്കവർക്കും കിട്ടും അത്. പക്ഷെ കഷ്ടകാലത്ത് ഈ സാധനം വീട് വരെ എത്തില്ലല്ലോ, അപ്പോഴേക്കും വാങ്ങി പോവില്ലേ, അപ്പൊ സങ്കടം വരും. അവളുടെ മാർക്ക് വീട്ടിൽ കാണിക്കാൻ പറ്റില്ലല്ലോ.
0: മറ്റതാണെങ്കിൽ പെട്ടെന്ന്
1: അതൊക്കെയാണെങ്കിൽ അപ്പൊ തന്നെ വായിച്ചു കളയും.
0: ഫുൾ മാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ബുക്ക് കൊണ്ടൊക്കെ മറച്ചു വെച്ച് അതെങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന് കൊണ്ടൊക്കെ എനിക്ക്
1: അതിന്റെ ആ ഒരു എന്താ പറയാ ഒരു മാർക്കും ഒരു വൈറ്റ് കളറിലൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഷെയ്ഡ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെയായിരുന്നു.
0: ഒന്നാം ക്ലാസ്സിൽ ഇങ്ങനെ സെലീന ടീച്ചർ ഇങ്ങനെ ഗുഡ് ഇട്ടായിരുന്നു ഒക്കെ എന്റെ ഓർമ്മ ആ സ്ലേറ്റില്.
1: ഓ, ഗുഡൊക്കെ കിട്ടായിരുന്നല്ലേ ഇപ്പിടിക്ക്. ഓക്കെ, അപ്പൊ
0: ഗുഡ് കിട്ടുന്നില്ല, ഫുള്ള് കിട്ടിയാ വെരി ഗുഡ് കിട്ടും, വെരി കിട്ടാനാ കഷ്ടപ്പാട്. അപ്പൊ ഇനിയും അയക്കാം ഇതേപോലെ നിങ്ങളുടെ ഓർമ്മകള്, നിങ്ങളുടെ പഴയ കാലത്ത് ആ സ്കൂളിലേക്കുള്ള പോകുന്ന ആ പോക്കും പോകുന്ന ആ പോക്കിലുള്ള ആ ഒരു തല്ലുപിടുത്തവും എല്ലാം നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് അയക്കാം. അയക്കേണ്ട നമ്പർ ഇതാണ്,
1: 8547 3 4 1 0 7 5. അപ്പൊ നമ്മളുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളൊരു സിറ്റുവേഷൻ തരും, ആ സിറ്റുവേഷൻ
0: ഐഡന്റിഫൈ ചെയ്ത് പറയാം.
1: ഓക്കെ, ഐഡന്റിഫൈ ദ മൂവി. ആ ഒരു സിറ്റുവേഷൻ, ഒരു ചെറിയൊരു സിനിമയിലെ ചെറിയ ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു.
0: നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സീനേ പറയുള്ളൂ, അല്ലാണ്ട്
1: വളരെ എളുപ്പമുള്ള നമ്മളെപ്പോഴും കാണുന്ന ചിത്രങ്ങളിൽ തന്നെയാണ് പറയുന്നത്. അത് ലിസണേഴ്സിന് അറിയാൻ വളരെ എളുപ്പമുള്ള കൊടുക്കുള്ളൂ എന്ന്. അപ്പോ അതേത് ചിത്രമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, വളരെ എളുപ്പമാണ്.
0: ചോദിക്കട്ടെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ,
1: അത് പറയണോ അല്ലെങ്കിൽ ശ്രോതാക്കൾ വിളിച്ചിട്ടാണോ? വേണ്ട, പറഞ്ഞു കൊടുത്തേക്കാം അല്ലേ.
0: പറഞ്ഞു, ഇപ്പൊ ഒരെണ്ണം പറഞ്ഞു കൊടുത്തേക്കാം.
1: ഓക്കെ, നമ്മളി പറയും
0: അല്ലെങ്കിൽ വേണ്ട, ശ്രോതാക്കൾ വിളിച്ചിട്ട് പറയാം, കാരണം അത്രയും സിമ്പിൾ ആണ്. അപ്പൊ പറയാൻ മാത്രമേ ഉള്ളൂ, കുറെ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല.
1: ഇല്ല അല്ലേ.
0: അപ്പൊ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 0484-242-8101. 0484-242-8101 എന്നതാണ് നമ്പർ.
0: അപ്പൊ നമ്മള് ഫസ്റ്റ് ലിസണറുമായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് നമ്മൾ രണ്ട് പാട്ടാക്കിൽ എത്തുന്നു. കേട്ടോണ്ടിരിക്കുക ആകാശവാണി എഫ് എം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കുമായിട്ട് ഞങ്ങൾ രണ്ട് പേരുണ്ട്. ഞാനല്ലേ അത്
1: അമ്പിളിക്ക് ചുമന്നോണ്ട് ഞാനാ പറഞ്ഞോർത്തത്. ഓക്കെ, അപ്പൊ ഞാൻ സിമി,
0: ഞാൻ ആർജെ അമ്പിളീഷിനു.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ഗെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് ഒരാൾ റെഡി ആയിട്ടെത്തിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ കണക്ട് ചെയ്ത് നോക്കാം.
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ.
1: എന്തായാലും നൈസായിട്ട് കട്ടായി പോയിട്ടുണ്ട്, കുഴപ്പമില്ല, വീണ്ടും വിളിക്കുക.
0: വെറുതെ രണ്ട് ഹലോ പറഞ്ഞു നോക്കണോ? വെറുതെ രണ്ട് ഹലോ കളയണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
1: ഇപ്പൊ എന്തായാലും മൂവിയുടെ സിറ്റുവേഷൻ കൊടുത്താലോ?
0: കൊടുക്കണം, കൊടുത്തോളൂ.
1: നിന്റെ ഊരും പേരും ഒന്നും എനിക്കറിയണ്ട. എന്താ വണ്ടി കയറിയിരിക്കുന്നത്? എന്നോട് കയറിയിരിക്കുന്നത്?

0: പറഞ്ഞു. ആരെ?
1: എന്നോട് കേറിയിരുന്നോളാം പറഞ്ഞു.
0: ഓ ഇങ്ങനെ പറയാം. എന്നോട് കേറിയിരുന്നോളാം പറഞ്ഞു. ആരെ?
1: ഒരമ്മാവൻ.
0: ഒരു കിളവൻ.
1: കിളവൻ എന്നാണോ പറഞ്ഞത്?
0: അങ്ങനെ കണ്ട കിളവന്മാരെന്ന് പറഞ്ഞ് കേറിയിരിക്കാൻ പറ്റിയ വണ്ടിയല്ല ഇത്. ഇതാണ് സിറ്റുവേഷൻ. ഈ മൂവിയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ അല്ലേ?
1: മനസ്സിലായി, എനിക്ക് മനസ്സിലായി.
0: ഇനിയിപ്പോ മനസ്സിലാകാത്തവർക്ക് കൃത്യമായിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം.
2: നിന്റെ പേര് പോലും ഒന്നും എനിക്ക് അറിയണ്ട. എന്തിനാ വണ്ടി കേറിയിരിക്കുന്നതായ പക്ഷേ
3: എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ഒരു കിളവൻ.
2: അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കേറിയിരിക്കാനുള്ള വണ്ടി ഒന്നല്ല, ഇങ്ങോട്ട് ഇറങ്ങണ്ടേ.
3: പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്?
2: ആരെ?
3: ഒരമ്മാവൻ.
2: ഏതമ്മാവൻ?
3: എനിക്കൊന്നും അറിഞ്ഞൂടാ, പോയി ചോദിക്ക്, അയാളാ ഷാപ്പിലുണ്ട്.
2: ഷാപ്പിൽ?
0: ഇതാണ് സിറ്റുവേഷൻ.
1: ഇത് അറിയാവോ? അറിയില്ലാത്ത മലയാളികൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484 242 8101 0484 242 8101. ഞാൻ കണക്ട് ചെയ്താൽ
0: വീണ്ടും കട്ടായി പോയിട്ടുണ്ട്.
1: ഹലോ, എന്തായാലും വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 0484 242 8101.

0: ഹലോ ഹലോ, കോളുണ്ട്, പക്ഷേ ഹലോ കേൾക്കാമോ? ഹലോ,
1: ഓക്കെ, എന്തായാലും
0: ഓക്കെ,
1: നമുക്ക്
0: എന്തായാലും
1: പാട്ട് കേട്ട്
0: സാരമില്ല,
1: തിരിച്ചു
0: നമുക്ക് പാട്ട്
1: വരാമല്ലോ.
0: കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതിന് ഉത്തരം പറയാനായിട്ട് റെഡിയായിട്ട് ഒത്തിരി പേര് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി.

0: ഹലോ, ഒരു പരീക്ഷണം എന്ന നിലയിൽ ഞാൻ വന്നതാണ്. ഹലോ, ആളെ കിട്ടിയിട്ടുണ്ട് എനിക്കിവിടെ. ഹലോ, കേൾക്കാമോ? ആ, ആരാണ്? എന്താണ്
1: സുമലത, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
0: സുമലത?
1: കേട്ടു കേട്ടു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം.
0: ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരാണ് സുമലത, അറിയാമോ? പോയോ? ഞാൻ പറഞ്ഞത് കേട്ട് പോയോ? ഉണ്ടല്ലേ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല അല്ലേ?
1: സുമലത, ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പേ, ഗെയിമിലെ ക്വസ്റ്റ്യനൊക്കെ മനസ്സിലായല്ലോ. നമ്മളെ സ്കൂൾ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിൽ പോക്കൊക്കെ എങ്ങനെയായിരുന്നു? ആ, പുതിയ ബാഗും പുതിയ കുടയും ബുക്കൊക്കെ ആയിട്ടാണോ പോയത്? അതോ നടന്നാണ്? എല്ലാം പുതിയതായിട്ട് വാങ്ങിച്ചിട്ടാണോ പോകുന്നത്? എല്ലാം അന്ന് അന്നത്തെ കാലത്തെല്ലാം പുതിയത് വാങ്ങിയിട്ടാണോ പോയിരുന്നത്? ഹലോ, എല്ലാം പുതിയതായിട്ട് വാങ്ങിക്കും അല്ലേ?
0: ഓക്കേ, അപ്പോഴേ ഈ
1: കോള് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് നേരെ

0: കോളിലേക്ക് പോവാം.
1: ഓക്കേ, അപ്പോൾ ഉത്തരം എന്താന്ന് പറയാമോ? ഉറപ്പാണോ? ഉറപ്പാണല്ലേ. നടി സുമലതേനെ ഇഷ്ടാണോ? ഇഷ്ടാണല്ലേ.
0: അങ്ങനെ വന്നതാണോ പേര്?
1: അതുകൊണ്ട് ഇട്ടതാണോ പേര് എന്ന്?
2: അതറിയാൻ പാടില്ല,
1: അതിപ്പൊ അറിയാൻ പാടില്ല. അച്ഛനോടും അമ്മനോടും ചോദിക്കണോ അല്ലേ. ഓക്കെ, എന്തായാലും ഓക്കെ, കേൾക്കാമോ? ഹലോ. ഓക്കെ, അപ്പോ എന്തായാലും പിന്നെ വിളിക്കാം കേട്ടോ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, ബൈ. താങ്ക് യു.
2: ഓക്കെ,
1: താങ്ക് യു.

0: അതെ, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഇടയില് ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട്.
1: അതെ. അപ്പോ എന്തായാലും അതിനെല്ലാം
0: തരണം ചെയ്ത് നമുക്ക്
1: തരണം
0: അടുത്ത
1: ചെയ്ത്
0: കോൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
1: തച്ചുടച്ചുകൊണ്ട് വീണ്ടും നമ്മൾ അടുത്ത ഗസ്റ്റിലേക്ക് പോവാണ്. അടുത്തത് ഒരു സിറ്റുവേഷനാണ്, ആ സിറ്റുവേഷൻ ഞാൻ പറയാം. അത് ചിത്രം ഏതാണെന്ന് കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. അതായത് ഉത്തമ ഇങ്ങനെയാണ്, നായകൻ ബാൽക്കണിയിൽ ഇരുന്നോണ്ട് പഠിക്കുന്നത് പോലെ അഭിനയിച്ച് അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കയ്യിൽ പുസ്തകമൊക്കെ ഉണ്ട്. അപ്പൊ അപ്പുറത്തെ കൂടി ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവളേക്ക് നോക്കിക്കൊണ്ട് പഠിക്കുന്ന രീതിയിലിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടോണ്ടാണ് അപ്പുറത്തെ ഓപ്പോസിറ്റ് നായിക, സിനിമയിലെ നായിക അവിടെ നിൽക്കുന്നുണ്ട്. ഇവന്റെ ഈ അഭ്യാസം മുഴുവൻ ഇവള് കാണുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഇവള് ഒരൊറ്റയോട്ടല്ല ഒച്ചയെടുത്തു, ഭയങ്കരമായിട്ട് ബഹളം വെച്ചിട്ട് നാട്ടുകാരെ വിളിച്ചു പോവാ. അവന്റെ അമ്മയും നായകന്റെ അമ്മയൊക്കെ വിളിക്കുകയാണ്. അപ്പൊ ഈ ബഹളം കേട്ട് ഞെട്ടിപ്പോയ നായകന്റെ കയ്യിൽ നിന്ന് ബുക്ക് താഴേക്ക് വീഴുന്നു. ബാൽക്കണിയിൽ നിന്ന് ബുക്ക് താഴേക്ക്
0: വീഴുന്നു.
1: കെമിസ്ട്രി ബുക്ക് താഴെ, ആ കെമിസ്ട്രി ബുക്ക് താഴേക്ക് വീഴുന്നത് എവിടെയാണ്, ഒരു താഴെയില് റോഡിൽ കൂടെ ഒരു മീൻ വിൽക്കുന്ന ഒരു സ്ത്രീ പോകുന്നു. അവരുടെ മീൻ പാത്രത്തിലേക്കാണ് ഈ കെമിസ്ട്രി ബുക്ക് കൃത്യമായിട്ട് വീഴുന്നത്.
0: പറയുന്നതിന് മുമ്പ് ആ കെമിസ്ട്രി ബുക്ക് മാത്രം പറഞ്ഞാൽ തന്നെ സംഭവം കിട്ടിയിട്ടുണ്ടാവും,
1: മതിയായിരുന്നു, വെറുതെ വലിച്ചു നീട്ടി. എന്നാലും സാറല്ല, ഇത് ഏത് സിനിമയിലാണ് ഈ സിറ്റുവേഷൻ എന്നുള്ളത് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810104 0484242410101. കോള് വരുന്നുണ്ട്. പാട്ടിന് ശേഷം എടുത്താൽ മതി,
0: കണക്ട് ചെയ്ത് നോക്കൂ നമുക്ക് എന്തായാലും.
1: ഹലോ
2: ഹലോ ഹലോ
1: ഹലോ ഹലോ ആരാണ്?
2: അതെ, ഞാൻ രണ്ടു പേര് അബ്ദുൽ നാസർ.
1: അബ്ദുൽ നാസർ എവിടെന്നാ വിളിക്കുന്നേ?
2: എറണാകുളം.
1: എറണാകുളം എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഡ്രൈവറാണ്.
0: പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ?
2: വണ്ടി കേൾക്കുന്നുണ്ടോ? വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നിങ്ങള് കാണണത് വെക്കാറ്.
0: ആ വെരി ഗുഡ്, നമ്മുടെ കൂട്ടുകാർ കൂടണം.
1: എല്ലായിടത്തും കിട്ടും, അത് കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്,
0: ന്യൂസ് ഓൺ എയർ ആപ്പ് വഴി കിട്ടുന്നുണ്ട് കേട്ടോ.
2: നിങ്ങളെ മാത്രം, നിങ്ങളത് മാത്രമാണ് അവിടെ വരെ കിട്ടുന്നത്.
0: അതാണ് സന്തോഷം, കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കും.
2: അത് കാരണം നിങ്ങളെ ചാനൽ മാത്രമേ വെക്കുള്ളൂ.
1: ഓക്കേ,
2: റേഡിയോ മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല.
1: ആ, നമ്മള് ഡ്രൈവിങ്ങിന്റെ ഇടയിൽ ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയതും റേഡിയോ തന്നെയാണല്ലോ.
2: അല്ല, ഞങ്ങൾക്ക് ഉറക്കം വരാതിരിക്കണ ഈ സാധനം വേണം.
1: നമ്മൾ ഉറക്ക വലിയകളാണ്. അവരുടെ
2: നൈറ്റ് ഡ്രൈവിംഗ് ആണ്, 10 മണിക്കുള്ള ഡ്രൈവിംഗ് ആണ്.
1: അത് ശരി. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം.
2: ഈ സാധനം കാരണം നിരന്തരം ഉറക്കമുള്ള ഓടിക്കണം ഞങ്ങള്.
1: അതെ അതെ, അറിയാം അറിയാം അറിയാം, ആ ഒരു ബുദ്ധിമുട്ടൊക്കെ.
2: അത് കാരണം ഞങ്ങൾക്ക് ഇത് ആശ്രയമുള്ളൂ, വേറെ ആശ്രയമൊന്നും.
1: സന്തോഷം കേട്ടോ, സന്തോഷം സന്തോഷം അത് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷം ഉണ്ടെന്ന്.
0: ഗെയിം എന്താന്ന് കേട്ടായിരുന്നോ?
1: അതെ, അത് ഇപ്പൊ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കേട്ടായിരുന്നോ?
2: അതെ, അതാ ചോദ്യം ഞാനേ ഈ കോളിന്റെ ഇടയിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കണേ, ഞാൻ പറഞ്ഞുതരാം.
1: അതായത് നായകൻ, സിനിമയിലെ നായകൻ ടെറസിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ ബാൽക്കണിയിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്, പുസ്തകം വായിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ തന്നെ
2: റേഡിയോ ഓഫ് ചെയ്തേക്കാണ്. റേഡിയോ ഞാൻ ഓഫ് ചെയ്തേക്കാണ്. ഞാൻ ക്ലിയർ ആവണില്ല മാഡം.
1: ഓഫ് ചെയ്തു
2: റേഡിയോ? ഞാൻ ഓഫ് ചെയ്തു, ക്ലിയർ ആവണില്ല.
1: കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പൊ നേരത്തെ വിളിച്ചവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: ഫോണിൽ കൂടെ ക്ലിയർ ആവുന്നില്ല.
1: ക്ലിയർ ആവുന്നില്ല അല്ലേ? ഓക്കെ, എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കാം, കേൾക്കാം, പറയാൻ ഉത്തരം പറയാൻ പറ്റുകയാണെങ്കിൽ. ഈ ഒരു സീൻ ഏത് ചിത്രത്തിലേതാണെന്ന് മാത്രം പറഞ്ഞു തന്നാ മതി.
2: ഓക്കെ
1: ഓക്കെ, ഞാൻ ഒരുപാട് തവണ കേൾക്കുന്നുണ്ട്. നായകൻ ബാൽക്കണിയിൽ ഇരുന്ന് പുസ്തകം വായിക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ?
0: അതെ, ആ റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചൊന്ന് ഒന്ന് സൈഡിലേക്ക് നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങി വെക്കാൻ പറ്റുമോ?
1: ഓക്കെ. അപ്പോ നായകൻ ബാൽക്കണിയിൽ നിന്ന് പഠിക്കുന്ന പോലെ അഭിനയിച്ച് അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടോണ്ട് വരുന്ന നായിക വലിയ വായിൽ ഒച്ചയെടുത്ത് വീട്ടുകാരെ വിളിക്കുന്നു. ഇതിൽ ഞെട്ടിപ്പോയ നായകന്റെ കയ്യിൽ നിന്ന് പുസ്തകം താഴെ

0: മീൻ
1: വിൽപ്പനയ്ക്ക്.
0: സോറി സോറി മാഡം, സോറി മാഡം, റേഡിയേറ്റർ ക്ലിയർ ആണ്.
1: ആ സാറില്ല, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല.
2: ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം,
1: കുഴപ്പമില്ല. ആ ശരിയാണ്, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല.
2: ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ.
0: ഓ ഹലോ,
2: വേറൊരു ഒന്നും ചോദിക്കട്ടെ, കേൾക്കാമോ?
0: പറഞ്ഞോ.
2: നീ എന്താ കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത്? ഏത്
0: സിനിമയിലാ?
2: കേട്ടോ,
1: സോറി സോറി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. എന്തായാലും അപ്പൊ ഇത് അറിയാവുന്നവര് വേഗം വിളിച്ചു പറയുക. 0484 242 8101 എന്നതാണ് നമ്പർ.

0: വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ദ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് രേഷ്മ, ഞാൻ വൈത്തിരി വിളിക്കുന്നത്.
0: ആഹാ, ഓക്കെ. എന്തൊക്കെയുണ്ട് രേഷ്മ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: ഓക്കെ, രേഷ്മ എന്ത് ചെയ്യുന്നു? എന്താണ് മനസ്സിലായില്ല. ഹലോ
1: ഹലോ
0: രേഷ്മ എന്ത് ചെയ്യുന്നു?
1: സോഫ്റ്റ്വെയർ
0: ട്രെയിനറാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം എന്താന്ന് മനസ്സിലായോ? ആഹാ, ഓക്കെ. അപ്പോ നായകൻ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പഠിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായോ? ഏതാണ് മൂവിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എന്ത് ചോദ്യമാണ് അല്ലേ, പെട്ടെന്ന് തന്നെ കിട്ടിയല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അതിനു മുമ്പ് വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂൾ ടൈം എങ്ങനെയായിരുന്നു, ആ ഒരു സ്കൂളിലേക്കുള്ള പോക്കും. അത് കേട്ടായിരുന്നോ? ആ, എന്തായിരുന്നു രേഷ്മയുടെ ആ ഒരു സ്കൂളിലേക്കുള്ള ആ ഒരു അനുഭവം?
1: നേരത്തെ പറഞ്ഞ കുട്ടിയാണ്, അപ്പൊ പിന്നെ ബുക്സ് എല്ലാം ഫസ്റ്റ് എനിക്ക് തന്നെ എഴുതി കിട്ടുന്നത്.
0: ബുക്സ് എല്ലാം
1: പുതിയ തന്നെ ആയിട്ട് എല്ലാ കൊല്ലം.
0: ഓക്കെ, അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല? വാശി പിടിക്കുമായിരുന്നോ?
1: എന്താ,
0: പുതിയ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നോ?
1: ഇല്ല, വാശി പിടിക്കേണ്ട അവസ്ഥയില്ല.
0: ഓക്കെ, രേഷ്മ പാട്ട് പാടുന്ന ആളാണോ?
1: എന്താ,
0: പാട്ട് പാടുന്ന ആളാണോ?
1: അല്ല അല്ല
0: അല്ല. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്?
1: എന്റെ കൂടെ ഞാൻ ഫാമിലി കൊണ്ടിരിക്കുകയാണ്, എന്റെ ഹസ്ബൻഡ്, മോളും മദറൊക്കെ ഉണ്ട്.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ
1: ബൈ.
0: രേഷ്മയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും രേഷ്മ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. എൻജോയ്.

0: ഒരു ചെറിയ വലിയ ബ്രേക്കിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: നമ്മളങ്ങനെ കോളൊക്കെ കണക്ട് ചെയ്തു, അതിൽ ചെറിയ കുറച്ച് നോയിസ് ഒക്കെ കയറി വന്നതുകൊണ്ട് നമുക്ക് പതുക്കെ ആ ഫ്ലോർ അങ്ങ് മാറ്റാം.
0: നമ്മൾ ചൂട് മാറ്റി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മാറ്റുന്നതിന് മുമ്പ് തന്നെ
1: ഗെയിമിന് മാറ്റമൊന്നുമില്ല.
0: നമ്മൾ മാറ്റുന്നതിന് മുമ്പ് തന്നെ ലിസണർ മാറ്റി, ലിസണേഴ്സ് മാറ്റി, എനിക്ക് അതിൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പില്.
1: ഓക്കെ,
0: അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്.
1: പൂർണ്ണ ഗർഭിണിയുടെ കൈകൾ ബന്ധിച്ച ഈ സഭ എന്നേ അതിരി കടന്നു. ഇതാണ് ഒരു ഡയലോഗ്. ആ ഡയലോഗ് ഏത് മൂവിയിലെയാണെന്ന് പറയാം.
0: ഓക്കെ, അപ്പോ
1: ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട്.
0: ഈ ഡയലോഗ് ഏത് ചിത്രത്തിലേതാണ് എന്ന് പറയാ. അത്
1: ഒന്നുകൂടി ചോദിക്കാം. പൂർണ്ണ ഗർഭിണിയുടെ കൈകൾ ബന്ധിച്ച ഈ സഭ എന്നേ അതിരി കടന്നു. കിട്ടിയോ? സിമിക്ക് കിട്ടിയോ?
0: എനിക്ക് കിട്ടി. വളരെ പ്രശസ്തമായ ഒരു ചിത്രം. ഇനി പറഞ്ഞ ചിലപ്പോ ഞാൻ സിനിമയുടെ പേര് പറഞ്ഞു, അതുകൊണ്ട് വേണ്ട. ഓക്കെ, അപ്പൊ വേഗം തന്നെ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075. 8547341075. ഓക്കെ,
1: ഈ നമ്പറിലേക്കാണ്
0: ഇതിന്റെ ആൻസർ അയക്കേണ്ടത്. അപ്പൊ റെഡിയല്ലേ?
1: അതെ, നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ആൻസറും പോരട്ടെ. അല്ലെ,
0: ഏതായിരുന്നു?
1: നമ്മുടെ
0: സ്കൂളിൽ പോക്ക്. ഓക്കെ, ഞാൻ തന്നെ മറന്നു പോയത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ ഓർമ്മകളും ഷെയർ ചെയ്യാവുന്നതാണ്, ഒപ്പം തന്നെ ഇതിന്റെ ആൻസറും.

0: സമയം 7 മണി കഴിഞ്ഞിട്ട് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടോണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പൊ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയത്. എന്തായിരുന്നു ആ ചോദ്യം?
1: പൂർണ്ണ ഗർഭിണിയുടെ കൈകൾ വിലങ്ങ് വെച്ച ഈ സഭ എന്നേ അതിരി വിട്ടു കഴിഞ്ഞു. പൂർണ്ണ ഗർഭിണിയുടെ കൈകൾ ബന്ധിച്ച ഈ സഭ എന്നേ. ഞാൻ പറഞ്ഞത് ശരിയാ, ഒരു അനുഷ്ക പറഞ്ഞ പിന്നെ അത് അടിപൊളിയായിരിക്കും.
0: ആണല്ലേ, നമ്മള് ഓക്കെ. അപ്പൊ അത് ബാഹുബലിയിലാണ്, ബാഹുബലിയിലെ ഡയലോഗ് ആയിരുന്നു അത്.
1: യെസ്, അത് തന്നെ. അപ്പോ അതില് ബാഹുബലി വന്ന് പറയുന്ന ഡയലോഗ് വേണമെങ്കിൽ സിമി പറയും.
0: വേണ്ട,
1: എന്തായിരുന്നു
0: വേണ്ട? അപ്പൊ ബാഹുബലി ആയിരുന്നു കറക്റ്റ് ആൻസർ. ബാഹുബലി കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത് അശ്വിൻ ആണ്. അശ്വിൻ ആദ്യം തന്നെ നിറം എന്നൊക്കെ ആദ്യം തന്നെ അയച്ചിരുന്നു. ഇവിടുത്തെ ഫോൺ ശരിയാവില്ല, അത് കണ്ടപ്പോ തന്നെ
1: അശ്വിൻ
0: നേരെ തന്നെ വാട്സപ്പിലേക്ക് പിടിച്ചിരുന്നു. അപ്പൊ ബാഹുബലി കറക്റ്റ് ആൻസർ അശ്വിൻ അയച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത
1: തോമസ് പീറ്റർ കറക്റ്റ് ആൻസർ ആണ്.
0: തോമസ് കോര,
1: കോര തോമസ് പീറ്റർ,
0: രണ്ടുപേരുണ്ടല്ലോ. ശരിയാ, അപ്പോ അദ്ദേഹവും കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്.
1: മേഘ കറക്റ്റ് ആൻസർ ആണ് അയച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി അല്ലെ ഈ മൂവി ഏതാണ് നല്ലത്?
0: ശരിയാട്ടോ, അമ്പിളി പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു മനസ്സിലാകുമെന്ന്. മനസ്സിലായി മനസ്സിലായി, മനസ്സിലാക്കി കളഞ്ഞു. പിന്നെ ആരാണ് കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത്?
1: തേജസ് കൃഷ്ണ കറക്റ്റ് ആൻസർ ആണ് അയച്ചിട്ടുള്ളത്.
0: ഇതിൽ നിന്ന് നിധി നിധി
1: ഷംസു,
0: ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. പേര് കൂടി വെക്കണം കേട്ടോ, ഞാൻ ഈ ഇവരുടെ പ്രൊഫൈലിൽ തപ്പി പിടിച്ചിട്ടാണ് പേരൊക്കെ വായിക്കുന്നത്. അപ്പോ അയക്കുന്നവര് പേര് കൂടി വെക്കണേ.
1: കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് കേട്ടോ.
0: ഓക്കെ,
1: ഇത്രയും പേരാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും അടുത്ത പാട്ടിന് ശേഷം നമ്മൾ അടുത്ത
0: ചോദ്യമായിട്ട് വരുന്നതായിരിക്കും. 7 മണിയായിട്ട് 15 മിനിറ്റ് ആയി. അപ്പൊ അടുത്ത ചോദ്യം വേഗം തരാം, കാരണം 7:25 മലയാളത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അത് അടുത്ത ചോദ്യം വേഗം തന്നിട്ട് പോവാം. അപ്പൊ ഈ ഒരു പാട്ട് കേട്ടിട്ട് വരൂ.

0: അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അമ്പിളി ക്വസ്റ്റ്യൻ കൊടുക്കൂ.
1: ഇതാ നമ്മള് അടുത്ത ഡയലോഗ്.
0: ഡയലോഗാണ്.
1: മോൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സമയം ഉണ്ടല്ലോ, ഇനി എനിക്കെന്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാണ്. ഡയലോഗ് ഒരിക്കൽ കൂടി പറയണോ? മോൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്കെന്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാണ്. ഒന്ന് കേൾപ്പിക്കണോ?
0: കേൾപ്പിച്ചു നോക്ക്.
2: മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എന്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളത്.
1: ഇതാണ് നമ്മുടെ ആ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. ഇത് ഏത് മൂവിയിലാണെന്നാണ് ഐഡന്റിഫൈ ചെയ്ത് പറയേണ്ടത്.
0: അതെ. അപ്പോൾ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇങ്ങനെയാണ്, 8547341075.
1: ന്യൂസിന് ശേഷം നമ്മൾ ആ ഒരു
0: തിരിച്ചു വരുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി, 8547341075 എന്ന നമ്പറിലേക്ക് അയക്കാവുന്നതാണ്.
1: നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങൾ രണ്ടുപേരും ന്യൂസിന് ശേഷവും ഇവിടെ തന്നെയുണ്ട്. ആർ ജെ അമ്പിളിയും ആർ ജെ സിമിയുമാണ് കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: എടി 25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. 1998 May 11 പൊഖ്റാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എത്രത്തോളം അചഞ്ചലമാണെന്ന് ഈ പരീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
2: 1998 യാനി ആജ് കേ ഹി ദിൻ ദേശ് നേ പോഖ്റൻ മേ പരമാണു പരീക്ഷൺ കിയാ ഥാ. ദേശ് നേ 11 മൈ കോ പെഹ്ലെ തീൻ പരമാണു പരീക്ഷൺ കിയേ. ഹമാരെ വൈജ്ഞാനികോ നേ ഭാരത് കേ സാമർഥ്യ കോ ഭാരത് കി ക്ഷമത കോ വൈജ്ഞാനികോ നേ ദുനിയ കേ സാമനെ രഖാ.
1: ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കിപ്പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും

0: പ്രകൃതി വാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്രസിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു.
1: माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें, जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें, कार पूलिंग का विकल्प चुनें, रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं.
0: പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51%-ത്തിലധികം വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG രാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് VBG രാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം BBG റാംജി നടപ്പാക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട്

0: കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള MGNREGA തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തെരഞ്ഞെടുത്തു. ധരംശാലയിലാണ് മത്സരം. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119 നിന്നും 118 കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാന്റാണ് രണ്ടാം സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിലടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: You are listening to FM Rainbow 107.5, musically yours.

0: അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നു പോയത്. അമ്പിളി,
1: യെസ്,
0: കം ഓൺ.
1: നമ്മൾ ആ ഒരു
2: മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എന്റെ ജീവനെടുത്തോളം കാലം ഓർത്തിരിക്കാനുള്ളത്.
1: ഇതായിരുന്നു നമ്മൾ ചോദിച്ച ഡയലോഗ്. ഇത് ഏത് ചിത്രത്തിലേതായിരുന്നു എന്നാണ്. കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ടോ സിമി?
0: ഹൗ ഓൾഡ് ആർ യു?
1: യെസ്, ആൻസർ അയച്ചിട്ടുണ്ടോ എല്ലാവരും?
0: തീർച്ചയായിട്ടും ഉണ്ട്. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലെ മഞ്ജു വാര്യരുടെ ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു ആ ചിത്രത്തിലെ പാട്ടായിരുന്നു. അല്ല, സോറി, പാട്ട് ഡയലോഗ് ആയിരുന്നു നമ്മൾ കേട്ടത്. അപ്പോ അതിന് കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത് ശോഭന ജി ഫ്രം ചേർത്തല. പിന്നെ കറക്റ്റ് ആൻസർ ദീപ സുരേഷ് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ദുർഗ പ്രകാശ്, പിന്നെ അശ്വിൻ, ഇത്രയും പേര് പറഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ടോ കേട്ടോ? പിന്നെ
1: പറഞ്ഞിരിക്കുന്നത്
0: രേഖ. രേഖ
1: ആരും തെറ്റിച്ചിട്ടില്ലല്ലോ.
0: ഇല്ല,
1: എല്ലാവർക്കും മനസ്സിലായി അല്ലേ?
0: സ്പെല്ലിംഗ് ഒക്കെ
1: എന്തായാലും ആൻസർ കറക്റ്റ് ആണല്ലോ.
0: ആൻസർ കറക്റ്റ് അല്ല, വായിച്ച് തെറ്റിപ്പോവാത്തത് ഭാഗ്യം എന്നുള്ളത് കാര്യത്തിലാണ് ഞാൻ. ഓക്കെ, അപ്പൊ ഇത്രയും പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കും തെറ്റുപറ്റിയിട്ടില്ല.
1: പെട്ടെന്നൊരു മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സീനായിരുന്നു അല്ലേ?
0: അതെ അതെ അതെ,
1: വളരെ മാറ്റിവെച്ച ആ ഒരു സമയം അല്ലേ?
0: അതെ, നമുക്ക് ആർക്കും മാറ്റിവെക്കാനില്ലാത്ത ഒരു സമയത്തെ കുറിച്ചിട്ടാണ്
1: പറയുന്നുണ്ട്. മോൾ എനിക്ക് ഒന്നും തരണ്ട, പക്ഷെ കുറച്ചേറെ ഇതേപോലെ ഒന്ന് മിണ്ടാൻ ഒന്ന് വന്നാ മതി. അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലേ, ഒന്ന് മിണ്ടാനായിട്ട്
0: സംസാരിക്കാനായിട്ട് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന
1: ആളുകളെ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് ഫോണിലെങ്കിലും ഒന്ന് വിളിച്ചിട്ട് അല്ലെ, ഒന്ന് സുഖാണോന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലല്ലോ.
0: അതെ,
1: പാട്ടിന് ശേഷം അടുത്ത ക്വസ്റ്റിനെ കേട്ട് തിരിച്ചു വരാം.
0: ഇനി ക്വസ്റ്റിനുള്ള സമയം ഇല്ല അമ്പിളി,
1: ഇല്ല അല്ലെ?
0: 7 മണി കഴിഞ്ഞിട്ട് 42 മിനിറ്റ് ആയിരിക്കും, 2 പാട്ട് കഴിയുമ്പോഴേക്ക് 9 ആകും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഗെയിമൊക്കെ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 പാട്ടിന് ശേഷം വീണ്ടും തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

0: അങ്ങനെ 7 മണി കഴിഞ്ഞിട്ട് 52 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൺ ദ ഗോ ഇൻ്റർപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അതിന് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ തന്നു,
1: ആരും തെറ്റിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം.
0: അപ്പോൾ ആൻസർ അയച്ചാൽ

0: എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്, താങ്ക് യു.
1: നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് അത്രയും അറിയാവുന്ന ഇത് തന്നെയാണ് ചോദിക്കുന്നത്. അതാണ് നമ്മുടെ ഉദ്ദേശവും. നിങ്ങളൊന്ന് അല്ലെ എന്റർടൈൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ കൊറേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം പിന്നെ അത് കൺഫ്യൂഷൻ ആവും അല്ലെ.
0: ഓക്കെ, അപ്പോ എന്തായാലും ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു. ഞാൻ സിമി.
1: അതെ, ഞാൻ അംബ്ലീഷിനു.
0: സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർപൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പെട്രോൾ ഡീസൽ ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം. ആലുവ 8 ഏക്കറിന് സമീപം ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ബസ് യാത്രികരായ 30-ലേറെ പേർക്ക് പരിക്കേറ്റു. ആലുവ ചൂണ്ടി പൂക്കാട്ടുപടി റോഡിൽ SOSന് സമീപമാണ് അപകടമുണ്ടായത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. ശ്രീനഗറിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല വുഷു ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഉജ്ജ്വല നേട്ടം. തൌലു ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ 5 സ്ഥാനം കരസ്ഥമാക്കിയ കാലിക്കറ്റ് തൌലു ഗ്രൂപ്പിനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ICC ഏകദിന ടീം റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ഇന്ത്യ.

ഹായ്, നമസ്കാരം. ഇത് FM റെയിൻബോ കൊച്ചി 107.5. നല്ല ജോലി, നല്ല ഭാവി, ഇതൊക്കെയാണ് നമ്മൾ മനുഷ്യരുടെ സാധാരണ പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലേ. ജോലിക്കായി പരിശ്രമിക്കുന്നവരെ, നിങ്ങളെ സഹായിക്കുവാനായി FM റെയിൻബോ ഒരുക്കുന്ന പ്രോഗ്രാം കരിയർ കണക്റ്റ്. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, RJ സ്മിത ബാലൻ. സ്റ്റേറ്റ് ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 Musically yours.

ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. പൊതുവായി ഇപ്പൊ എങ്ക പാത്താലുമേ ദളപതി ട്രെൻഡ് താ. കൊഞ്ച നേരം നമ്മളും ട്രെൻഡുക്ക് പിന്നാലെ പോവോമാ. ചന്ദ്രശേഖരൻ ജോസഫ് വിജയ് നമ്മ ദളപതിയോടെയ മാസ് ഹിറ്റ് സോങ്സ് ദാ ഇന്നിക്ക് ഇസൈ തെൻഡ്രല്ലെ. വെൽക്കം ടു ദളപതി മാസ് സ്പെഷ്യൽ ഇസൈ തെൻഡ്രൽ വിത്ത് മീ ആർ ജെ അരുണ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിപ്പത് തളപതി മാസ് സ്പെഷ്യൽ ഇസൈ ടെൻഡ്രൽ. 1999 അടുത്ത മെഗാ ഹിറ്റ് തുള്ളാത മനമും തുള്ളും. ഇന്ന പടത്തെ പാത്ത് തുള്ളാത മനങ്ങളേ ഇല്ല. അങ്ങിരുന്ന് വരസി വരസിയാ ഹിറ്റ് അടിച്ചിട്ടേ ഇരുന്നാറ് വിജയ്. വിജയ് ഒരു ക്രൗഡ് പുള്ളറാ, ഒരു ട്രെൻഡ് സെറ്ററാ മാറുന്ന കാഴ്ചകൾ താ നമ്മ പാത്തിട്ടിരുന്നത്.

2000 ല് വെളിവന്ന ഖുഷി, പ്രിയമാനവളെ, 2001 ല് ഫ്രണ്ട്സ്, 2003 ല് തിരുമല, 2004 ല് ഗില്ലി, 2005 ല് തിരുപ്പാച്ചി. ഇപ്പടി വർഷത്തിലെ ഒരു ഫിലിമായിരുന്നാലോ അത് കണ്ടിപ്പാ ഹിറ്റ് താങ്ക്.

are listening to Rainbow FM 107.9.